0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8, സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതി മത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-79987. മറ്റൊരു നമ്പർ 9846-76684. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.

0: ശുഭദിന ചിന്തകൾ.
1: ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. നാം എപ്പോഴും സാഹചര്യങ്ങളെ പഴിക്കുന്നവരാണ്, സാഹചര്യങ്ങളെ കുറ്റം പറയുന്നവരാണ്, സാഹചര്യങ്ങളാണ് എന്നെ ഇങ്ങനെയൊക്കെ ആക്കിയത് എന്ന് വിലപിക്കുന്നവരാണ്. ഒരാൾക്കൊരു തലവേദന വന്നു, എന്തേ കാരണമെന്ന് ചോദിച്ചാൽ അത് അയാളെന്നെ വഴക്കു പറഞ്ഞു. അല്ലെങ്കിൽ ഒരാളുടെ ഉറക്കം നഷ്ടപ്പെട്ടു, എന്തേ കാരണമെന്ന് ചോദിച്ചാൽ അത് കാശ് തരാമെന്ന് പറഞ്ഞവൻ തന്നില്ല. ഇത്തരം ബാഹ്യ സംഭവങ്ങളാണ് നമ്മൾ പലപ്പോഴും കാരണമായി പറയുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഈ ബാഹ്യ സംഭവങ്ങളെ കാരണങ്ങളായി എടുത്താൽ ആ കാരണങ്ങൾ നിമിത്തം അല്ലെങ്കിൽ ആ ഉണ്ടായ സംഭവം നിമിത്തം നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ തലച്ചോറിൽ, നമ്മുടെ ഹൃദയത്തിലൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങളല്ലേ യഥാർത്ഥത്തിൽ നമ്മുടെ സമ്മർദ്ദത്തിനും സ്ട്രെസ്സിനും സ്ട്രെയിനിനുമൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഒരു ഉദാഹരണത്തിന്, നാം ഒരു പരിപാടിക്കായി ഒരു സദസ്സിൽ ഇരിക്കുമ്പോൾ ഒരാളുടെ മൊബൈൽ ഫോൺ ശബ്ദിച്ചു. മൊബൈൽ ഫോൺ ശബ്ദിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ ഓഡിറ്റോറിയത്തിൽ ഇരിക്കുന്ന 100 പേർക്കുണ്ടാകുന്നത് 100 തരം വികാരങ്ങളായിരിക്കില്ലേ? ചിലർ വിചാരിക്കും അറിയാതെ സംഭവിച്ചതാണ്, പോട്ടെ. ചിലർ വിചാരിക്കും മനോഹരമായ റിംഗ്ടോൺ. മറ്റു ചിലർ വിചാരിക്കും എവനോട് എത്ര പ്രാവശ്യം ആവശ്യപ്പെട്ടു. മറ്റു ചിലർ വിചാരിക്കും എവനൊരു അഹങ്കാരിയാണ്. വേറൊരാൾ വിചാരിക്കും ഇത് നേരത്തെ നിർത്താമായിരുന്നില്ലേ. വേറൊരാൾ ആഗ്രഹിക്കും ആ റിംഗ്ടോൺ മനോഹരമായതുകൊണ്ട് ആ പാട്ട് പൂർണ്ണമാക്കി നിർത്തിയാൽ മതിയായിരുന്നു. ഇതെല്ലാം വ്യത്യസ്തമായ റിയാക്ഷനുകളാണ്, സംഭവം ഒന്നാണ്. ഇത്തരം റിയാക്ഷനുകൾ എവിടെയാണ് ഉണ്ടാകുന്നത്? ബാഹ്യ ചുറ്റുപാടുകളിലാണോ? അല്ലേ, അല്ല, നമ്മുടെ മനസ്സിലാണ് ഉണ്ടാകുന്നത്. നമ്മുടെ മനസ്സ് ഈ ചിന്തകളിൽ ഒരാൾ ചിന്തിച്ചതുപോലെ, അതായത് അറിയാതെ സംഭവിച്ചതാവും, അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, അയാൾ നിർത്തിയല്ലോ, ഇനി അങ്ങനെ ആരും ചെയ്യില്ലായിരിക്കും എന്ന് വിചാരിക്കുന്ന തരത്തിലുള്ള ഒരു മാനസിക സംഘർഷം ലഘൂകരിക്കുന്ന, അതിനോട് കലഹിക്കാത്ത വികാരമുള്ളവനായിരിക്കില്ലേ ഏറ്റവും കുറവ് സ്ട്രെസ് ഉണ്ടാവുക? അതേസമയം അവൻ അഹങ്കാരിയാണ്, എന്നിട്ട് അവനെ ഒന്ന് നോക്കി. എന്തിനാണ് അവനെ നോക്കുന്നത്? അടിച്ചത് ഫോണല്ലേ? പക്ഷേ നമുക്ക് ഫോണിനെ അല്ല ഉന്നം വെക്കാൻ ഇഷ്ടം, അയാളെയാണ്. പിന്നീട് ആ പരിപാടി തീരുന്നതുവരെ അയാളെ കാണുമ്പോഴെല്ലാം ഈ അസ്വസ്ഥതയുണ്ടായവർക്ക് അസ്വസ്ഥതയുണ്ടായിക്കൊണ്ടേയിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മുടെ മാനസിക ഭാവത്തിന്റെ പ്രതികരണമാണ് നമ്മളിൽ അസ്വസ്ഥത സൃഷ്ടിക്കുന്നത്, ബാഹ്യമായ ചോദനകളല്ല. അതുകൊണ്ട് സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാനായാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വച്ഛവും ശാന്തവുമായ ഒരു ഹൃദയവികാരത്തോടെ ജീവിക്കാനാവും. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.
0: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്.
2: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: പൊതുപരീക്ഷാ ക്രമക്കേട് തടയൽ ഭേദഗതി ബില്ലിൽ ലോക്സഭയിൽ ചർച്ച ഇന്ന് പുനരാരംഭിക്കും. ജനങ്ങൾ ഭരണനിർവഹണത്തിന്റെ കേന്ദ്ര ബിന്ദുവായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമിതവേഗവും അപകടങ്ങളും നിയന്ത്രിക്കാൻ സംസ്ഥാനത്തെ ദേശീയപാതകളിൽ 24 മണിക്കൂറും എൻഫോഴ്സ്മെന്റ് സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മന്ത്രി സി പി ജോൺ. അഴിമതിക്കെതിരായ പ്രൊജക്ട് സീറോ വിജിലൻസ് വിസിൽ പദ്ധതിക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. ഇന്ന് അന്താരാഷ്ട്ര കടുവാ ദിനം. കോമൺവെൽത്ത് ഗെയിംസിൽ മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. വെയ്റ്റ് ലിഫ്റ്റിംഗിലും പുരുഷന്മാരുടെ 10,000 മീറ്ററിലും വെള്ളി. വാർത്തകൾ വിശദമായി. പൊതുപരീക്ഷാ ക്രമക്കേട് തടയൽ ഭേദഗതി ബിൽ 2026 ലോക്സഭയിൽ ഇന്ന് ചർച്ച പുനരാരംഭിക്കും. കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. 2024 നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതാണ് പുതിയ നിയമനിർമ്മാണം. പരീക്ഷാ ക്രമക്കേടുകളിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നവർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും സ്വത്ത് കണ്ടുകെട്ടലും ഉൾപ്പെടെ കർശനമായ ശിക്ഷാവ്യവസ്ഥകൾ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ എല്ലാ സംസ്ഥാന ഗവൺമെന്റുകളും കേന്ദ്രഭരണ പ്രദേശങ്ങളും പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കണമെന്നും ബിൽ അനുശാസിക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ വിവരം രേഖപ്പെടുത്തുന്ന തീയതി മുതൽ 2 മാസത്തിനകം കുറ്റകൃത്യങ്ങളെക്കുറിച്ച് അന്വേഷണം പൂർത്തിയാക്കണമെന്നും കുറ്റപത്രം സമർപ്പിച്ച് 3 മാസത്തിനകം വിചാരണ പൂർത്തിയാക്കണമെന്നും ബില്ലിൽ വ്യവസ്ഥയുണ്ട്. ജനങ്ങൾ ഭരണനിർവഹണത്തിന്റെ കേന്ദ്രബിന്ദുവായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന ഗവൺമെന്റ് സെക്രട്ടറിമാരുടെ ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണതലത്തിലെ ഓരോ തീരുമാനവും നയവും സാധാരണ പൌരന്റെ താൽപര്യങ്ങളും അഭിലാഷങ്ങളും മുൻനിർത്തിയായിരിക്കണമെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. വകുപ്പുകൾ തമ്മിൽ ഏകോപനം മെച്ചപ്പെടുത്തുന്നതിനും ഫലങ്ങൾ ഉറപ്പാക്കുന്നതിനും ഭരണ സംവിധാനത്തിലെ തടസ്സങ്ങൾ ഒഴിവാക്കേണ്ടതിന്റെ ആവശ്യകതയും പ്രധാനമന്ത്രി സൂചിപ്പിച്ചു. ഇന്ത്യൻ നാവികരുടെ സുരക്ഷയ്ക്ക് ഗവൺമെന്റ് പ്രഥമ പരിഗണനയാണ് നൽകുന്നതെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ പറഞ്ഞു. വിദേശകാര്യ ഷിപ്പിംഗ് മന്ത്രാലയങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും ഒമാൻ, സൌദി അറേബ്യ, ഇറാൻ, റഷ്യ, ഉക്രൈൻ രാജ്യങ്ങളിലെ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധികളുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഘർഷാസാധ്യതാ മേഖലകളിലെ വാണിജ്യ കപ്പലുകളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ നാവികരുടെ സുരക്ഷയും ക്ഷേമവും സംബന്ധിച്ച കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയായി. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗത മേഖലയിൽ ലോകത്തിലെ 2-ാമത്തെ വലിയ നാവിക വിതരണക്കാരായി ഇന്ത്യ മാറിയതായി റിപ്പോർട്ട്. ആഗോള കപ്പൽ വ്യവസായ മേഖലയിലേക്ക് 3,11,936 നാവിക പ്രൊഫഷണലുകളെ സംഭാവന ചെയ്താണ് ഇന്ത്യ ഈ നേട്ടം കൈവരിച്ചത്. ബിംകോ ICS സീഫയർ വർക്ക് ഫോഴ്സ് റിപ്പോർട്ട് 2026 ഈ വിവരങ്ങൾ ഉള്ളത്. അമിതവേഗവും അപകടങ്ങളും നിയന്ത്രിക്കാൻ സംസ്ഥാനത്തെ ദേശീയപാതകളിൽ 24 മണിക്കൂറും തുടർച്ചയായ എൻഫോഴ്സ്മെന്റ് സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മന്ത്രി സി പി ജോൺ അറിയിച്ചു. കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാതയെ ഏകദേശം 100 കിലോമീറ്റർ വീതം 6 എൻഫോഴ്സ്മെന്റ് മേഖലകളായി വിഭജിച്ച് ഓരോ മേഖലയിലും പ്രത്യേക എൻഫോഴ്സ്മെന്റ് സംഘങ്ങളെ വിന്യസിക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തുനിന്ന് രജു കോലിയാക്കോട്.
1: അമിതവേഗം തടയൽ, അപകടങ്ങൾ കുറയ്ക്കൽ, ഗതാഗത നിയമലംഘനങ്ങൾ കണ്ടെത്തൽ, ദേശീയപാതകളിലെ ദൃശ്യസാന്നിധ്യം വർദ്ധിപ്പിക്കൽ എന്നിവ ലക്ഷ്യമാക്കിയാണ് ഗതാഗത വകുപ്പിന്റെ പുതിയ നടപടി. റോഡപകടങ്ങളിൽ പ്രധാന കാരണം അമിതവേഗമാണെന്ന വിലയിരുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. ദേശീയപാതയെ ദക്ഷിണം, മധ്യം, വടക്ക് തുടങ്ങി 6 പ്രവർത്തന മേഖലകളായാണ് വിഭജിക്കുന്നത്. ഓരോ മേഖലയിലും എൻഫോഴ്സ്മെന്റ് RTO ഓഫീസുകൾ, സബ് RTO ഓഫീസുകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി പ്രത്യേക എൻഫോഴ്സ്മെന്റ് സംഘങ്ങൾ രൂപീകരിക്കും. അമിതവേഗം, അപകടകരമായ ഡ്രൈവിംഗ്, മദ്യപിച്ച് വാഹനമോടിക്കൽ, വാഹനം ഓടിക്കുന്നതിനിടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കൽ, സീറ്റ് ബെൽറ്റും ഹെൽമറ്റും ഉപയോഗിക്കാത്തത്, അമിതഭാരം കയറ്റിയ ചരക്ക് വാഹനങ്ങൾ, അനധികൃത വാഹന രൂപമാറ്റം തുടങ്ങിയവ കണ്ടെത്തുന്നതിനാണ് പ്രധാന മുൻഗണന.
0: DRDOയിൽ സൈബർ സുരക്ഷാ ലംഘനം നടന്നെന്ന മാധ്യമ റിപ്പോർട്ടുകൾ വസ്തുതാവിരുദ്ധമാണെന്ന് അധികൃതർ അറിയിച്ചു. DRDOയുടെ സംവിധാനങ്ങളെ ബാധിക്കുന്ന തരത്തിൽ സജീവമായ സൈബർ ആക്രമണമോ അനധികൃത നെറ്റ്വർക്ക് നുഴഞ്ഞുകയറ്റമോ വിവരങ്ങൾ ചോർത്തലോ നടന്നതിന് യാതൊരു തെളിവുമില്ലെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. അഴിമതിക്കെതിരായ പ്രൊജക്ട് സീറോ വിജിലൻസ് വിസിൽ പദ്ധതിക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. വിജിലൻസ് വകുപ്പും വിജിലൻസ് ആന്റ് ആന്റി കറപ്ഷൻ ബ്യൂറോയും ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. മന്ത്രി രമേശ് ചെന്നിത്തലയും ചലച്ചിത്ര താരം നിവിൻ പോളിയും ചേർന്ന് വിജിലൻസ് വിസിൽ മുഴക്കി പദ്ധതി ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം കെ കരുണാകരൻ മെമ്മോറിയൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അടുത്ത അധ്യയന വർഷം 100 MBBS സീറ്റുകളിൽ പ്രവേശനം അനുവദിക്കാൻ കേന്ദ്രമന്ത്രി JP നദ്ദ തത്വത്തിൽ അംഗീകാരം നൽകി. മന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിലെ സംഘവുമായി ഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. കോടികൾ മുടക്കി 10 വർഷം മുമ്പ് കെട്ടിടങ്ങൾ ഉൾപ്പെടെ സൌകര്യങ്ങൾ ഒരുക്കിയിട്ടും MBBS പഠനം ആരംഭിക്കാൻ കഴിയാതെ പോയത് കുറ്റകരമായ അനാസ്ഥയാണെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. സ്കൂളുകളിലെയും കോളേജുകളിലെയും സോഷ്യൽ ഫോറസ്ട്രി ക്ലബ്ബുകൾക്കും ഗ്രേസ് മാർക്ക് ഏർപ്പെടുത്തുന്ന കാര്യം പരിഗണനയിലുണ്ടെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. കേരള വനം വകുപ്പ് ഉത്തരമേഖലാ സാമൂഹിക വനവൽക്കരണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ജില്ലയിലെ വേനപ്പാറ ലിറ്റിൽ ഫ്ലവർ UP സ്കൂളിൽ വിദ്യാവനം ജൈവ വൈവിധ്യ പാർക്ക് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നിർദ്ദേശത്തെ തുടർന്ന് സംസ്ഥാന വ്യാപകമായി ടെക്സ്റ്റൈൽ സ്ഥാപനങ്ങളിൽ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് സ്പെഷ്യൽ ഡ്രൈവ് നടത്തി. ടെക്സ്റ്റൈൽസ് മേഖലയിലെ തൊഴിലാളികളുടെ തൊഴിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും നിയമപരമായ അവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനുമായിരുന്നു പരിശോധന. കണ്ടെത്തിയ നിയമലംഘനങ്ങൾക്ക് നോട്ടീസ് നൽകി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് അന്താരാഷ്ട്ര കടുവാ ദിനം. ദിനാചരണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് വിവിധ പരിപാടികൾ നടക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: ലോകത്തെ 80% കടുവകളും ഇന്ത്യയിലാണ്. അതുകൊണ്ട് തന്നെ കടുവകളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകൾ സംരക്ഷിക്കുക, കടുവ സംരക്ഷണത്തിനുള്ള അവബോധവും പിന്തുണയും വർദ്ധിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളുമായുള്ള ആഗോള കടുവാ ദിനത്തിന് നമ്മുടെ രാജ്യത്ത് ഏറെ പ്രസക്തിയാണുള്ളത്. ആഗോള കടുവാ ദിനത്തോട് അനുബന്ധിച്ച് തിരുവനന്തപുരത്ത് പ്രദർശനം അടക്കമുള്ള നിരവധി പരിപാടികളാണ് ഇന്ന് സംസ്ഥാനത്ത് സംഘടിപ്പിക്കുന്നത്.
0: കോമൺവെൽത്ത് ഗെയിംസിൽ മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യൻ താരങ്ങൾ. വെയ്റ്റ് ലിഫ്റ്റിംഗിൽ 227 kg ഉയർത്തി ഹർജീന്ദർ കൌറും പുരുഷന്മാരുടെ 10,000 മീറ്ററിൽ ഗുൽവീർ സിംഗും ഇന്ത്യയ്ക്കായി ഇന്നലെ വെള്ളി മെഡലുകൾ നേടി. കൂടാതെ ബോക്സിംഗിൽ 3 ഇന്ത്യൻ താരങ്ങൾ സെമിഫൈനലിലും കടന്നു. ഇതോടെ രാജ്യത്തിന് കൂടുതൽ മെഡലുകൾ ഉറപ്പായി. പുരുഷന്മാരുടെ 400 മീറ്ററിൽ ദേശീയ റെക്കോർഡ് ഉടമയായ വിശാൽ TK ബോക്സിംഗിൽ പ്രിയ ഗംഗാസ്, പ്രീതി പവാർ, ജാദുമണി സിംഗ് എന്നിവരുമാണ് സെമിഫൈനലിൽ പ്രവേശിച്ചത്. വനിതകളുടെ 77 kg ഭാരോദ്വഹനത്തിൽ സഞ്ജനയും പുരുഷ വിഭാഗം ലോങ് ജമ്പിൽ മലയാളി താരം എം ശ്രീശങ്കറും ഉൾപ്പെടെ താരങ്ങൾ ഇന്നിറങ്ങും. നിലവിൽ 2 സ്വർണവും 7 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ ആകെ 12 മെഡലുകളോടെ മെഡൽ പട്ടികയിൽ 9-ാം സ്ഥാനത്താണ് ഇന്ത്യ. കോമൺവെൽത്ത് ഗെയിംസിൽ വനിതകളുടെ ഷോട്ട്പുട്ട് F57 വിഭാഗം ഫൈനലിൽ വെങ്കല മെഡൽ നേടിയ ശിൽപ കാഞ്ചുഗാര കൊപ്പലുവിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ശിൽപയുടെ മികച്ച ത്രോ നേട്ടം ശ്രദ്ധേയമാക്കിയെന്ന് അദ്ദേഹം സോഷ്യൽ മീഡിയ കുറിപ്പിൽ പറഞ്ഞു. ഗവൺമെന്റ് ലോ കോളേജുകളിൽ നിയമിതരായ അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ നിയമന ഉത്തരവ് ഇന്ന് മുഖ്യമന്ത്രി VD സതീശൻ കൈമാറും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ രാവിലെ 11 സെക്രട്ടേറിയറ്റിന്റെ ദർബാർ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി റോജി എം ജോൺ അധ്യക്ഷനാകും. കൊച്ചി കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് ഇന്ന് നടത്തും. രാവിലെ 11 കോർപ്പറേഷൻ കൌൺസിൽ ഹാളിലാണ് തെരഞ്ഞെടുപ്പ്. വിവാഹബന്ധത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ സാമൂഹ്യ വിപത്തായി മാറുന്നുവെന്ന് വനിതാ കമ്മീഷൻ അംഗം പി കുഞ്ഞായിഷ പറഞ്ഞു. കാസർഗോഡ് കളക്ടറേറ്റ് മെയിൻ കോൺഫറൻസ് ഹാളിൽ നടന്ന ജില്ലാതല സിറ്റിംഗിൽ സംസാരിക്കുകയായിരുന്നു അവർ. കണ്ണൂർ നിയോജക മണ്ഡലത്തിലെ പൊതുമരാമത്ത് പ്രവൃത്തികൾ വകുപ്പ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലെ വിദഗ്ധ സംഘം സന്ദർശിക്കാൻ തീരുമാനമായി. മന്ത്രി PK ബഷീറിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: നഗരത്തിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ യോഗം ചർച്ച ചെയ്തു. നിർദ്ദിഷ്ട കണ്ണൂർ സൌത്ത് ബസാർ കാൽടെക്സ് മേൽപ്പാലം സംബന്ധിച്ച് നിലവിലുള്ള അലൈൻമെന്റ് പര്യാപ്തമല്ലെന്നും പള്ളിക്കുന്ന് വനിതാ കോളേജ് മുതൽ കണ്ണോത്തുംചാൽ വരെ നീട്ടണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും TO മോഹനൻ MLA അറിയിച്ചു. തീരദേശ റോഡ്, സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പദ്ധതി എന്നിവ സംബന്ധിച്ച് നിലവിലെ അലൈൻമെന്റിലെ അപാകതകൾ പരിഹരിക്കുന്നതിന് തുടർ നടപടികൾ വേഗത്തിലാക്കണമെന്നും യോഗത്തിൽ MLA ആവശ്യപ്പെട്ടു. നാഷണൽ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എടക്കാട് അടിപ്പാത, മുണ്ടയാട് കീഴ്ത്തള്ളി സർവീസ് റോഡ് എന്നിവ സംബന്ധിച്ച് കേന്ദ്രമന്ത്രി സംസാരിക്കാമെന്ന് മന്ത്രി അറിയിച്ചതായും MLA പറഞ്ഞു.
0: സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത കണക്കിലെടുത്ത് 7 ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുപരീക്ഷാ ക്രമക്കേട് തടയൽ ഭേദഗതി ബില്ലിൽ ലോക്സഭയിൽ ചർച്ച ഇന്ന് പുനരാരംഭിക്കും. ജനങ്ങൾ ഭരണനിർവഹണത്തിന്റെ കേന്ദ്ര ബിന്ദുവായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമിതവേഗവും അപകടങ്ങളും നിയന്ത്രിക്കാൻ സംസ്ഥാനത്തെ ദേശീയപാതകളിൽ 24 മണിക്കൂറും എൻഫോഴ്സ്മെന്റ് സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മന്ത്രി CP ജോൺ. അഴിമതിക്കെതിരായ പ്രൊജക്ട് സീറോ വിജിലൻസ് വിസിൽ പദ്ധതിക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. ഇന്ന് അന്താരാഷ്ട്ര കടുവാ ദിനം. കോമൺവെൽത്ത് ഗെയിംസിൽ മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. വെയ്റ്റ് ലിഫ്റ്റിംഗിലും പുരുഷന്മാരുടെ 10,000 മീറ്ററിലും വെള്ളി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
4: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91. 10.2.

0: എന്ത് സമ്പത്തുണ്ടായിരുന്നതാ, ദാ കിടക്കുന്ന ചട്ടിയും കലും. കഷ്ടം പോന്ന പോക്ക് കണ്ടോ.
1: ആരുടെ കാര്യമാ പറഞ്ഞത്?
0: ദേ അങ്ങോട്ട് നോക്കിയേ.
1: ഓ പ്രകാശനോ, പണ്ടൊക്കെ എത്ര പേര് ആ പ്രകാശന്റെ വീട് തിരക്കി വന്നിരുന്നത്.
0: മുറ്റം നിറച്ച് കാറും ബൈക്കുമായിരുന്നു, വരുന്നതെല്ലാം വൻ പാർട്ടികളുമായിരുന്നു.
1: എന്നാൽ ഈ കാശല്ലേ അങ്ങോട്ട് പോയി എന്ന് ആർക്കും ഒരു വീട് കിട്ടുന്നില്ലല്ലോ.
0: ചിലരിവിടെ വന്നിരുന്ന് പറയും കോൺട്രാക്ട് എടുത്ത് പൊട്ടിപ്പോയതാണെന്നും.
1: കാശ് അടവെക്കാൻ കൊടുത്തു പോയതാണെന്നും എന്നോട് പറഞ്ഞിട്ടുണ്ട്.
0: എന്തോ ആയാലും താമസിക്കുന്ന 8 സെന്റ് വസ്തുവിൽ ഒതുങ്ങി എന്തോ ആയിരുന്നു. 4 കാറ്, 4-5 ബൈക്ക്, വില കൂടിയ പട്ടികള്.
1: കൂട്ടുകച്ചവടം നടത്തി പൊട്ടിപ്പോയതാണെന്നും ഒരു ന്യൂസ് ഉണ്ട്.
0: ഷെയർ ചെയ്ത് കച്ചവടം നടത്തുന്നൊക്കെ അബദ്ധമാ. കപ്പലണ്ടി കച്ചവടമായാലും ഒറ്റക്കേ നടത്താവൂ.
1: ഭാര്യ വീട്ടിലെ വസ്തുവും വിറ്റോണ്ട് വന്ന് ബിസിനസ്സിലിട്ട്.
0: ദൈവമേ, ആ പറമ്പ് ഇന്നത്തെ കാലത്ത് മുറിച്ച് മുറിച്ച് വിറ്റിരുന്നെങ്കിലേ രൂപ എത്ര കിട്ടിയേനെ.
1: അതൊന്നും അന്ന് ആലോചിച്ചില്ലെന്ന് മാത്രമല്ല, ഭാര്യ വീട്ടുകാര് സന്തോഷത്തോടെ വിട്ടുകൊടുക്കുകയും ചെയ്തു.
0: ഇതിനിടയ്ക്ക് 2-3 ബോട്ട് വാങ്ങിയായിരുന്നു.
1: അത് വൻ നഷ്ടത്തിലായി. ഒന്നാമത് ഈ ബോട്ട് ബിസിനസിനെ കുറിച്ച് പ്രകാശന് വലിയ ബോധമില്ലായിരുന്നല്ലോ.
0: പിന്നെ കൊറേ നാട്ടുകാരും പറ്റിച്ചു. സൗജന്യമായിട്ട് കാശ് മേടിച്ചവരുമുണ്ട്, കടം മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കാത്തവരുമുണ്ട്.
1: തിരിച്ചു കൊടുക്കാത്ത മാന്യന്മാരാണ് പ്രകാശം പൊട്ടി പാളീസായെന്ന് നാട് മുഴുവൻ നടന്നു പറയുന്നത്.
0: ഈ പ്രകാശന്റെ ഡ്രൈവർമാരുടെ കയ്യിൽ നിന്ന് വരെ പ്രകാശിന് കാശ് കടം മേടിക്കേണ്ട അവസ്ഥ വന്നു.
1: എന്തോ ആയിസാവു, മോഹനെ ഡിസ്ചാർജ് ചെയ്തോടാ.
2: അമ്മാവ, ഇതുവരെ മോഹനന്റെ രോഗം എന്താണെന്ന് ആരും കണ്ടുപിടിച്ചില്ല.
0: അയ്യോ, അതെന്താ?
2: അമ്മാവ്, എല്ലാ വിഭാഗത്തിലെ ഡോക്ടർമാരും വന്ന് പരിശോധിച്ചിട്ട് സ്കാനിങ്ങും എക്സ്റേ എല്ലാം എടുത്ത് നോക്കി. എന്താ രോഗമെന്നും എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നെന്നും അവർക്ക് ആർക്കും ഒരു പിടിയും കിട്ടുന്നില്ല.
1: ഇപ്പൊ എന്താ അവന്റെ അവസ്ഥ?
2: മോഹനൻ കട്ടിലേന്ന് എഴുന്നേറ്റിരുന്ന മൂക്കിൽ നിന്ന് ചോര വരും.
0: എന്റെ ഈശ്വര, എന്തായി കേക്കുന്നതൊക്കെ.
2: ചില സമയത്ത് വെള്ളം ചോദിക്കും. വെള്ളം കുടിക്കുമ്പോ വയറ്റിൽ നിന്ന് വേദന കൂടി നിലവിളിക്കും.
0: അയ്യോ മതിസാവു, എനിക്ക് കേക്കണ്ട.
1: ആശുപത്രിയിൽ ആരുണ്ടോടാ?
2: അവന്റെ അമ്മയുണ്ട്. ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി എന്റെ വീട്ടിൽ കൊടുത്തിട്ട് വീണ്ടും ആശുപത്രിയിലോട്ട് തന്നെ പോവാ.
1: ഡോക്ടർമാരെന്തോ പറയുന്നു.
2: നാളെ ചിലപ്പോ മെഡിക്കൽ കോളേജിലോട്ട് മാറ്റേണ്ടി വരും. നാളെ ഏതാണ്ട് എന്റെയൊക്കെ റിസൾട്ട് കൂടി വരാനുണ്ട്. അതുകൂടി കിട്ടിയിട്ട് നോക്കാന്ന് അവര് പറയുന്നത്.
0: മെഡിക്കൽ കോളേജിലൊക്കെ കൊണ്ടുപോയാൽ ആരവിടെ നിക്കടാ?
2: ഭോപ്പാലിന്ന് മരുമോനും മോളും ഒക്കെ വരുമെന്ന് പറയുന്നു.
1: ഇവിടെ വന്നാ തന്നെ എത്ര നാൾ അവരിവിടെ നിക്കും?
0: നാളെ നമുക്കൊന്ന് പോണം, ഒന്ന് കാണണം. എന്തോ ഒരു നല്ല തുക അവന് കൊടുക്കണം.
2: അമ്മാവിക്കെങ്കിലും അത് തോന്നിയല്ലോ. മോഹനൻ ഒരുപാട് പേരെ സഹായിച്ചിട്ടുള്ളതാ. കരിക്കനത്തെ രാമേന്ദ്രനെ ഒക്കെ അയാളൊന്നും അവിടെ നിന്ന് കേറിയ പോലും ഇല്ല.
1: അവൻ ആർക്കാ സഹായിക്കാത്തത്? ഈ നാട്ടിൽ അവന്റെ സഹായം കിട്ടാത്ത ആരും ഇല്ല.
0: പുളിക്കരയിലെ ഗോവിന്ദനെ വണ്ടി ഇടിച്ച് ചോര ഒലിപ്പിച്ച് കടന്നപ്പം എല്ലാരും നോക്കി നിന്നേത്. എടുത്തോണ്ട് പോയത് ഈ മോഹനാ.
2: എന്നിട്ട് ഗോവിന്ദനോടെ മോഹന്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോഴേ ഫോൺ വിളിച്ചൊന്ന് ചോദിക്കാന്നാ മറുപടി പറഞ്ഞത്.
0: പിന്നെ അയാള് വിളിച്ചാ മതി.
1: ആശുപത്രി ചെലവൊക്കെ എങ്ങനെ പോകുന്നുടാ?
2: മോഹനൻ ജോലി ചെയ്ത കുറച്ച് കാശുണ്ടായിരുന്നു. പിന്നെ അയാളുടെ അമ്മയുടെ മാല പണയം വെച്ച്. പലിശക്കാരൻ ഗോവയോട് കാശ് ചോദിച്ചപ്പോഴേ അതില് ടൈറ്റാണെന്ന് പറഞ്ഞു.
0: പാവപ്പെട്ടവര് ചോദിക്കുമ്പോ അയാൾക്ക് ടൈറ്റാ. വൻ കക്ഷിക്കാരി എന്ന് ചോദിച്ചാ ലക്ഷങ്ങൾ മാർച്ചു കൊടുക്കും.
1: ശേഖരൻകുട്ടിയുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ചെന്നായിരുന്നോ?
2: ആരും ചെന്നില്ല. മക്കളൊക്കെ എന്നെ കാണുമ്പോ എങ്ങനെ ഇരിക്കുന്നു ചോദിക്കും.
0: തലയെ കുത്തി നിൽക്കുമെന്ന് പറയാൻ ഞാൻ എന്താ? പിന്നല്ലാതെ
1: രോഗമൊക്കെ കുറഞ്ഞു, ചികിത്സയൊക്കെ ഭേദമായിട്ടവൻ ഇവിടെ തിരിച്ചു വരുമല്ലോ മോഹൻ. അന്നേരം അവനോട് ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു മനസ്സിലാക്കും.
0: ഞാനും പറയും, മേലാൽ ഒറ്റ മനുഷ്യർക്ക് ഉപകാരം ചെയ്യാൻ നിൽക്കരുതെന്ന്.
1: അഥവാ ആരെങ്കിലും സഹായിക്കണമെന്നുണ്ടെങ്കിൽ പരിചയമില്ലാത്തവരെ സഹായിക്കാൻ പറയും.
0: എന്തൊരു ഗതികെട്ട കാലമായത്. ബന്ധുക്കട വീട്ടിൽ പോകില്ല, മരണം അറിഞ്ഞാൽ ശവദാഹം എപ്പോഴാണെന്ന് തിരക്കുക, അതനുസരിച്ച് പോവുക. ഹോ, നന്മ ചെയ്താൽ നന്മയല്ലേ കിട്ടേണ്ടത്? കലിയുഗ കാലത്തു നന്മ ചെയ്താൽ പാറപ്പുറത്ത് വിതച്ച വിത്തുപോൽ.
3: നെല്ലും പതിരും തയ്യാറാക്കി അവതരിപ്പിച്ചത് വടക്കുംതല ശ്രീകുമാർ. ശബ്ദം നൽകിയവർ വടക്കുംതല ശ്രീകുമാർ, താമരക്കുളം മണി, വിദ്യാസാഗർ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിന് കർശന നടപടികൾ ഉറപ്പുവരുത്തുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചകൾ ലോക്സഭയിൽ ഇന്ന് പുനരാരംഭിക്കും. സർക്കാർ നയങ്ങളും തീരുമാനങ്ങളും ജനകേന്ദ്രീകൃതമാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മന്ത്രാലയങ്ങളും വകുപ്പുകളും തമ്മിൽ ശക്തമായ ഏകോപനത്തിനും ആഹ്വാനം. ഇന്ത്യൻ വ്യവസായ രംഗത്തിന് ശക്തമായ മുന്നേറ്റം. ജൂൺ മാസത്തിൽ രാജ്യത്തിന്റെ വ്യവസായ ഉൽപാദന സൂചിക 7.3% വളർച്ച രേഖപ്പെടുത്തി. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ വിജയക്കുതിപ്പ് തുടർന്ന് ഇന്ത്യ. ഭാരോദ്ഹനത്തിൽ ഹർജീന്ദർ കൌറിനും പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടത്തിൽ ഗുൽവീർ സിംഗിനും വെള്ളി. പാക് അധിനിവേശ ജമ്മുകശ്മീരിലെ റാവലക്കോട്ടയിൽ പ്രതിഷേധക്കാർക്ക് നേരെ പാകിസ്ഥാൻ സുരക്ഷാസേന നടത്തിയ വെടിവയ്പിൽ 30 പേർ കൊല്ലപ്പെട്ടു. വാർത്തകൾ വിശദമായി. പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിന് കർശന നടപടികൾ ഉറപ്പുവരുത്തുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചകൾ ലോക്സഭയിൽ ഇന്ന് പുനരാരംഭിക്കും. 2024 നിയമം ഭേദഗതി ചെയ്തുകൊണ്ടുള്ള ബില്ലിൽ കുറ്റക്കാർക്ക് 10 വർഷം തടവ്, 10 കോടി രൂപ വരെ പിഴ, സ്വത്ത് കണ്ടുകെട്ടൽ എന്നിങ്ങനെ കർക്കശ ശിക്ഷ വ്യവസ്ഥ ചെയ്യുന്നു. എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും അതിവേഗ കോടതി സ്ഥാപിക്കുക, 2 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കുക, വിചാരണ 3 മാസത്തിനുള്ളിൽ തീർക്കുക എന്നീ വ്യവസ്ഥകളും ബില്ലിലുണ്ട്. വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനുള്ള സർക്കാരിന്റെ പ്രതിജ്ഞാബദ്ധതയാണ് പൊതുപരീക്ഷകളിലെ ക്രമക്കേട് തടയൽ ഭേദഗതി ബില്ലിലൂടെ വ്യക്തമാകുന്നതെന്ന് കേന്ദ്രസഹമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. അതേസമയം വിദ്യാർത്ഥികളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടതായി കോൺഗ്രസ് എംപി പ്രിയങ്കാഗാന്ധി കുറ്റപ്പെടുത്തി. സർക്കാർ നയങ്ങളും തീരുമാനങ്ങളും ജനകേന്ദ്രീകൃതമാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മന്ത്രാലയങ്ങളും വകുപ്പുകളും തമ്മിൽ ഏകോപനം ശക്തമാക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. സർക്കാർ സെക്രട്ടറിമാരുമായുള്ള 2-ാമത് ഉന്നതതല യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്നലെ നടന്ന യോഗത്തിൽ ധനകാര്യം, സാമ്പത്തികം, വാണിജ്യ വ്യവസായം, സാങ്കേതിക വിദ്യ എന്നീ മേഖലകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും ഭാവി പദ്ധതികൾ അദ്ദേഹം അവലോകനം ചെയ്തു. ആഗോള ഷിപ്പിംഗ് മേഖലയിൽ കൂടുതൽ നാവികരെ സംഭാവന ചെയ്യുന്ന ലോകത്തിലെ 2-ാമത്തെ വലിയ രാജ്യമായ ഇന്ത്യ. ആഗോള നാവിക തൊഴിൽ സേനയുടെ 12.16% ഇന്ത്യയിൽ നിന്നുള്ളവരാണെന്ന് ബിംകോ ICS സീ ഫെയർ വർക്ക് ഫോഴ്സ് റിപ്പോർട്ട് 2026 കണക്കാക്കുന്നു. ഫിലിപ്പീൻസാണ് 1-ാം സ്ഥാനത്ത്. 2015 ആഗോള നാവികരിൽ 5.2% മാത്രമായിരുന്നു ഇന്ത്യയുടെ സംഭാവന. രാജ്യത്തെ വ്യാവസായിക ഉൽപാദനം ഈ വർഷം ജൂണിൽ 7.3% വർദ്ധിച്ചതായി വ്യവസായ ഉൽപാദന സൂചിക. കഴിഞ്ഞ 23 മാസത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. ഉൽപാദന മേഖല 7.8%, വൈദ്യുതി ഗ്യാസ് വിതരണ മേഖല 10.6% വളർച്ച കൈവരിച്ചു. ഒഡേസ തുറമുഖത്ത് വെച്ച് MV AGN റാഗ്നാർ എന്ന കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കാണാതായ 2 ഇന്ത്യൻ പൌരന്മാർക്കായുള്ള തിരച്ചിൽ ഊർജ്ജിതമാക്കിയതായി വിദേശകാര്യ മന്ത്രാലയം. കപ്പലിലുണ്ടായിരുന്ന മറ്റ് 2 ഇന്ത്യക്കാർ സുരക്ഷിതരാണെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. പാകിസ്ഥാൻ കൈവശം വെച്ചിരിക്കുന്ന ജമ്മുകശ്മീർ മേഖലയിൽ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള നീക്കം അധിനിവേശം മറച്ചുവെക്കാനുള്ള ശ്രമമാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണത്തിൽ മോശം പശ്ചാത്തലമുള്ള പാകിസ്ഥാന്റെ അവകാശവാദങ്ങൾ വ്യാജവും അർത്ഥശൂന്യവുമാണെന്നും ശ്രീ ജയ്സ്വാൾ കുറ്റപ്പെടുത്തി.
1: A country which has been promoting cross-border terrorism, religious fundamentalism and violence for decades cannot have any claim to any pluralistic cultural legacy. Their abysmal track record on the protection of minorities and their cultural rights make such desperate attempts look even more phony.
0: പാക് അധിനിവേശ ജമ്മുകശ്മീരിലെ റാവലക്കോട്ടിൽ പ്രതിഷേധക്കാർക്കു നേരെ പാകിസ്ഥാൻ സുരക്ഷാസേന നടത്തിയ വെടിവയ്പിൽ 30 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച ലോങ് മാർച്ചിനിടെയാണ് അക്രമസംഭവങ്ങൾ അരങ്ങേറിയത്. അതേസമയം പ്രതിഷേധക്കാർക്ക് നേരെ മാരകായുധങ്ങൾ ഉപയോഗിച്ചെന്ന റിപ്പോർട്ടുകളിൽ സ്വതന്ത്രവും സുതാര്യവുമായ അന്വേഷണം നടത്തണമെന്ന് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയായ ആംനസ്റ്റി ഇന്റർനാഷണൽ ആവശ്യപ്പെട്ടു. മേഖലയിലെ മൊബൈൽ ഇന്റർനെറ്റ് ആശയവിനിമയ സംവിധാനങ്ങൾ ഉടൻ പുനഃസ്ഥാപിക്കണമെന്നും മാധ്യമങ്ങൾക്കും സ്വതന്ത്ര നിരീക്ഷകർക്കും പ്രവേശനം അനുവദിക്കണമെന്നും സംഘടന പാക് ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടു. DRDO സംവിധാനങ്ങൾക്ക് നേരെ സൈബർ ആക്രമണം നടന്നുവെന്ന തരത്തിലുള്ള വാർത്തകൾ തള്ളി പ്രതിരോധ മന്ത്രാലയം. വിവരങ്ങൾ ചോർന്നുവെന്ന തരത്തിലുള്ള മാധ്യമ റിപ്പോർട്ടുകൾ തെറ്റായതും അടിസ്ഥാനരഹിതവുമാണെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ആരോപണങ്ങളെക്കുറിച്ച് ബന്ധപ്പെട്ട ഏജൻസികൾ സമഗ്രമായ അന്വേഷണം നടത്തിയതായും പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ അമിത വേഗവും അപകടങ്ങളും നിയന്ത്രിക്കാൻ സംസ്ഥാനത്ത് ദേശീയപാതകളിൽ എല്ലാ ദിവസവും 24 മണിക്കൂറും തുടർച്ചയായ എൻഫോഴ്സ്മെന്റ് സംവിധാനം ഏർപ്പെടുത്തുമെന്ന് ഗതാഗതമന്ത്രി സി പി ജോൺ. ഇതിനായി കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാതയെ ഏകദേശം 100 കിലോമീറ്റർ വീതമുള്ള 6 എൻഫോഴ്സ്മെന്റ് മേഖലകളായി വിഭജിച്ച് ഓരോ മേഖലയിലും പ്രത്യേക എൻഫോഴ്സ്മെന്റ് സംഘങ്ങളെ വിന്യസിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. തുടർച്ചയായി പെയ്യുന്ന മഴയിൽ ഒഡീഷയിലെ പ്രധാന നദികളിൽ ജലനിരപ്പ് ഉയർന്നു. മഹാനദിയിലും ബൈതരണിയിലും ജലനിരപ്പ് ഉയരുകയാണെന്നാണ് റിപ്പോർട്ട്. അതേസമയം അസമിലെ പ്രളയ സാഹചര്യം മെച്ചപ്പെട്ടിട്ടുണ്ട്. ഛത്തീസ്ഗഡ്, കിഴക്കൻ മധ്യപ്രദേശ്, വിദർഭ എന്നിവിടങ്ങളിൽ അടുത്ത 2 ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഡൽഹി, ഹരിയാന, ചണ്ഡിഗഡ്, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിൽ ഈ മാസം 31 വരെ കനത്ത മഴയ്ക്കും സാധ്യതയുണ്ട്. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുള്ളത്. ശനിയാഴ്ച വരെ സംസ്ഥാനത്ത് വ്യാപകമായി മഴ തുടരും എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ഇന്ന് രാവിലെ ബേക്കൽ, കണ്ണൂർ, മൂന്നാർ, പാലക്കാട്, പുനലൂർ, കുമരകം, കാക്കനാട് തുടങ്ങി വിവിധ ഇടങ്ങളിൽ 5 മുതൽ 15 മില്ലിമീറ്റർ വരെ മഴ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
0: കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണവും 7 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 12 മെഡലുകൾ നേടി ഇന്ത്യ പട്ടികയിൽ 9 സ്ഥാനത്ത്. ഭാരോദ്ധഹനത്തിൽ ഹർജീന്ദർ കൌറും പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടത്തിൽ ഗുൽവീർ സിംഗും വെള്ളി മെഡൽ നേടി. കോമൺവെൽത്ത് ഗെയിംസിൽ 10,000 മീറ്റർ ഓട്ടത്തിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ഗുൽവീർ സിംഗ്. പുരുഷന്മാരുടെ 400 മീറ്റർ ഓട്ടത്തിൽ വിശാൽ ടി കെ മികച്ച പ്രകടനത്തോടെ സെമി ഫൈനലിലേക്ക് മുന്നേറി. ബോക്സിംഗിൽ പ്രിയ ഖംഗാസ്, പ്രീതി പവാർ, ജാദുമാനി സിംഗ് എന്നിവരും സെമിയിൽ കടന്നു. ചൈനയിൽ നടക്കുന്ന ISSF ഷൂട്ടിംഗ് ലോകകപ്പ് മത്സരത്തിൽ 10 മീറ്റർ എയർ റൈഫിൾസ് മിക്സഡ് ടീമിനത്തിൽ ഇന്ത്യയുടെ സോനമുത്തം മസ്കറും ഹിമാൻഷു ധില്ലനും വെങ്കലം. ചൈനയുടെ 1-ഉം 2-ഉം ടീമുകൾ സ്വർണവും വെള്ളിയും നേടി. ഇതോടെ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് 1 സ്വർണം ഉൾപ്പെടെ 4 മെഡലുകൾ ലഭിച്ചു. യുഎസ് സേനയ്ക്ക് നേരെ ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടന്നതായി യുഎസ്. പടിഞ്ഞാറൻ ഏഷ്യൻ മേഖലയിൽ നിലയുറപ്പിച്ചിട്ടുള്ള സേനയ്ക്ക് നേരെയാണ് കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിത ഡ്രോൺ ആക്രമണങ്ങൾ ഉൾപ്പെടെ നടന്നതെന്ന് യുഎസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചു. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തി. മണിക്കൂറുകൾക്ക് ശേഷമാണ് ആക്രമണം. യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കി, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു എന്നിവരുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി. വൈറ്റ് ഹൌസിലെ ഓവൽ ഓഫീസിലായിരുന്നു കൂടിക്കാഴ്ച. ഇറാനെതിരെയുള്ള സംയുക്ത സൈനിക നടപടി ആരംഭിച്ച ശേഷം ട്രംപും നെതന്യാഹുവും തമ്മിൽ നടക്കുന്ന ആദ്യ കൂടിക്കാഴ്ചയാണിത്. യുക്രൈനെ സഹായിക്കാനുള്ള ശ്രമങ്ങൾക്കും അനുകൂലമായ കൂടിക്കാഴ്ചയ്ക്കും സെലൻസ്കി പ്രസിഡന്റ് ട്രംപിന് നന്ദി അറിയിച്ചു. കേരളം ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനത്തിനായി ഫിഷറീസ് വകുപ്പ് നിരവധി പദ്ധതികൾ നടപ്പിലാക്കി വരുന്നതായി കേന്ദ്ര സർക്കാർ. മത്സ്യത്തൊഴിലാളികൾക്കും മത്സ്യ കർഷകർക്കും വേണ്ടിയുള്ള കിസാൻ ക്രെഡിറ്റ് കാർഡ്, പ്രധാനമന്ത്രി മത്സ്യ സമ്പദ യോജന തുടങ്ങിയവ ഇതിലുൾപ്പെടുന്നു. മേഖലയുടെ ഉപജീവനമാർഗ്ഗവും അടിസ്ഥാന സൌകര്യങ്ങളും മെച്ചപ്പെടുത്തുക എന്നതാണ് സംരംഭങ്ങളുടെ ലക്ഷ്യമെന്നും സർക്കാർ വ്യക്തമാക്കി. സംഘർഷ സാധ്യതയുള്ള മേഖലകളിലെ വാണിജ്യ കപ്പലുകളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ നാവികരുടെ സുരക്ഷയും ക്ഷേമവും അവലോകനം ചെയ്ത് കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രി സർബാനന്ദ സോനോവാൾ. വിദേശകാര്യ മന്ത്രാലയം, ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് എന്നിവയിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായും ഒമാൻ, സൌദി അറേബ്യ, ഇറാൻ, റഷ്യ, യുക്രൈൻ രാജ്യങ്ങളിലെ ഇന്ത്യൻ മിഷൻ തലവന്മാരുമായും കേന്ദ്രമന്ത്രി ചർച്ച നടത്തി. ഗണേശോത്സവത്തോടനുബന്ധിച്ച് ഭക്തരുടെ തിരക്ക് പരിഹരിക്കുന്നതിനായി 246 പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് സെൻട്രൽ റെയിൽവേ അറിയിച്ചു. സെപ്റ്റംബർ 11 മുതൽ 27 വരെയുള്ള ദിവസങ്ങളിലായിരിക്കും പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുക. മുംബൈ, പൂനെ എന്നിവിടങ്ങളിൽ നിന്ന് സാവന്ത്വാടി റോഡ്, രത്നഗിരി, മഡ്ഗാവ് എന്നിവിടങ്ങളിലേക്ക് 184 റിസർവ്ഡ് സർവീസുകളും ദിവാഖേഡ് റൂട്ടിൽ 62 അൺറിസർവ്ഡ് സർവീസുകളുമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. റിസർവ്ഡ് ടിക്കറ്റുകളുടെ ബുക്കിംഗ് ഓഗസ്റ്റ് 1 മുതൽ ആരംഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിന് കർശന നടപടികൾ ഉറപ്പുവരുത്തുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചകൾ ലോക്സഭയിൽ ഇന്ന് പുനരാരംഭിക്കും. സർക്കാർ നയങ്ങളും തീരുമാനങ്ങളും ജനകേന്ദ്രീകൃതമാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മന്ത്രാലയങ്ങളും വകുപ്പുകളും തമ്മിൽ ശക്തമായ ഏകോപനത്തിനും ആഹ്വാനം. ഇന്ത്യൻ വ്യവസായ രംഗത്തിന് ശക്തമായ മുന്നേറ്റം. ജൂൺ മാസത്തിൽ രാജ്യത്തിന്റെ വ്യവസായ ഉൽപാദന സൂചിക 7.3% വളർച്ച രേഖപ്പെടുത്തി. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ വിജയക്കുതിപ്പ് തുടർന്ന് ഇന്ത്യ. ഭാരോദ്ധഹനത്തിൽ ഹർജീന്ദർ കൌറിനും പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടത്തിൽ ഗുൽവീർ സിംഗിനും വെള്ളി. പാക് അധിനിവേശ ജമ്മുകാശ്മീരിലെ റാവലക്കോട്ടിൽ പ്രതിഷേധക്കാർക്ക് നേരെ പാകിസ്ഥാൻ സുരക്ഷാസേന നടത്തിയ വെടിവയ്പ്പിൽ 30 പേർ കൊല്ലപ്പെട്ടു.
4: നന്മയുടെയും വേറിട്ട ശബ്ദം. ഇത് എന്റെ റേഡിയോ 91.2.

ഗുഡ് മോർണിംഗ്. ഇത് എൻ്റെ റേഡിയോ 91.2 ഓൺ ആട്ടുകാര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പം ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ജൂലൈ 29 അല്ലേ? ജൂലൈ 29 ഇന്ന് ബുധനാഴ്ച. നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ടോപ്പിക്കുമൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും ഒന്ന് സംശയിക്കുന്നുണ്ടായിരിക്കും, എന്ന് സ്വാതിയല്ലേ? സ്വാതിയല്ല, പകരം ഒന്ന് സുമയാണ് കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ വളരെയധികം ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു വിഷയമായിട്ടാണ് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. ആ ഒരു വിഷയമെന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ സന്തോഷം മാറ്റി വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ മാറ്റി വെക്കുന്നത് എന്തെങ്കിലും വലിയ തെറ്റായിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് കേട്ടോ. അതായത് പിന്നത്തേക്ക് സന്തോഷിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ മാറ്റി വെക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് ഇന്ന് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത് എൻ്റെ റേഡിയോ 91.2 ലോണാട്ടുകാര പാസഞ്ചറാണ്. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ വിഷയം എന്ന് പറയുന്നത് ഒന്ന് സൈലന്റ് ആയിട്ട് നമ്മളെല്ലാം ഒന്ന് ടച്ച് ചെയ്യുന്ന ഒരു വിഷയമാണ്. അതായത് നമ്മൾ സന്തോഷം പോസ്റ്റ്പോൺ ചെയ്യുന്നത് അല്ലെങ്കിൽ മാറ്റി വെക്കുന്നത് ഒരു വലിയ തെറ്റായിട്ട് നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടോ? അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമാകാം, ഇനി കുറച്ച് സെറ്റിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എൻജോയും ചെയ്യാം അല്ലേ. ഇപ്പോൾ നമ്മുടെ ആ ഒരു സ്ട്രഗിള് അല്ലെങ്കിൽ നമ്മൾ പിന്നത്തേക്ക് നമ്മൾ മാറ്റി വെക്കാമെന്ന് പറയുന്നത് അതിന് നമ്മൾ ലേറ്റർ ലൈഫ് എൻജോയ് എന്നൊക്കെ നമുക്ക് പറയാം. ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് നമ്മൾ നമ്മുടെ സന്തോഷം പിന്നത്തേക്ക് പുഷ് ചെയ്യാറുണ്ട് അല്ലേ. അത് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നമ്മളെല്ലാവരും നമ്മളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കടന്ന് ഓടുകയാണ്. ഇപ്പം ജോലിയാകാം, പൈസയാകാം, നമ്മളുടെ ഒരു സ്റ്റാറ്റസ് ആകാം, അല്ലെങ്കിൽ നമ്മളുടെ ഉത്തരവാദിത്തങ്ങളാകാം. പക്ഷെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഈ ഒരു ഓട്ടത്തിനിടയിൽ നമ്മൾ ജീവിക്കാനോ അല്ലെങ്കിൽ നമ്മൾ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഈ കട നമ്മൾ ഓടുന്നത്? ഒരു ചായ കുടിക്കുമ്പോൾ പോലും ഫോൺ സൈഡിലോട്ടിട്ടൊന്ന് എൻജോയ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും പറ്റുന്നുണ്ടോ? ഒരു ചെറിയ സന്തോഷം പോലും പിന്നത്തേക്ക് എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് അല്ലേ. പക്ഷെ അതിൻ്റെ സത്യം എന്താണെന്നറിയാവോ? ഈ ലേറ്റർ എന്നും പറഞ്ഞ് നമ്മൾ മാറ്റി വെക്കുമല്ലോ, പിന്നത്തേക്കെന്ന് പറഞ്ഞ് നമുക്ക് മാറ്റി വെക്കാനായിട്ട് നമ്മൾ ചെയ്യുമല്ലോ, അതൊരു ഗ്യാരണ്ടി തരുന്നൊരു കാര്യമല്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാത്തിരിക്കുന്ന ആ ഒരു പെർഫെക്റ്റ് മൊമെൻറ്റ് അത് പലപ്പോഴും നമുക്ക് വരാറില്ല. കാരണം ലൈഫ് എന്ന് പറയുന്നത് എപ്പോഴും ബിസി ഉള്ളതായിരിക്കും. പ്രത്യേകിച്ച് നമുക്കൊരു ഫാമിലി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ, നമുക്ക് കുട്ടികളുണ്ടായി കഴിയുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ലൈഫിലേക്ക് നമ്മൾ എത്തിച്ചെല്ലുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ തിരക്കിലായി പോകും. അതുകൊണ്ട് ചെറിയ ചെറിയ സന്തോഷങ്ങളെന്ന് പറയുന്നത് ഇന്ന് തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആ ഒരു പാട്ട് കേട്ട് നിങ്ങളൊന്ന് എൻജോയ് ചെയ്യുക, ഫ്രണ്ട്സിനെ വിളിച്ചൊന്ന് ചിരിക്കുക, ഫാമിലിക്കൊപ്പം കുറച്ച് സമയം നിങ്ങൾ ചെലവഴിക്കുക, ഇതൊക്കെയാണ് നിങ്ങൾക്ക് ചെറിയ സന്തോഷമെന്ന് തോന്നുന്നെങ്കിൽ, പക്ഷേ ഒരു ചെറിയ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. കാര്യം അങ്ങനെ ആ ഒരു ചെറിയ ഹാപ്പിനെസ്സിൽ നിങ്ങൾ സന്തോഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കാര്യം നിങ്ങളുടെ മനസ്സിനെ തന്നെ നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യും എന്നുള്ളതാണ്. കാരണം മനസ്സിനെ ബൂസ്റ്റപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് കുറേ കൂടെ നമ്മൾ ടക്ക് ടക്ക് ടക്ക് എന്നും പറഞ്ഞ് കാര്യങ്ങൾ ചെയ്യും. എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുമില്ല, പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങളിങ്ങനെ സന്തോഷിക്കും, ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ സന്തോഷിക്കും. അതാണ് നമ്മൾ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുക എന്ന് പറയുന്നത് അല്ലേ. അപ്പം അത് അവിടെ വരുന്ന നമുക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ഡൗൺ ആയി പോവുകയില്ല എന്നുള്ളതാണ്. ഒരിക്കലും നമ്മൾ വിഷമിക്കേണ്ട ഒരു സിറ്റുവേഷൻ, അതായത് ഇനിയിപ്പം അധികം വിഷമിച്ചാലും നമ്മളങ്ങ് ഒരുപാട് താന്നു പോകുന്ന ഒരു സിറ്റുവേഷനിലോട്ട് നമ്മൾ പോവില്ല എന്നുള്ളതാണ് ചെറിയ കാര്യങ്ങളിൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്നത്. അപ്പം നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ സന്തോഷം പിന്നത്തേക്ക് വേണ്ടി എന്ന് പറഞ്ഞ് നിങ്ങൾ പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചിട്ടുണ്ടോ? അതൊരു ചോദ്യമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ചോദ്യമാണ് ഇന്ന് നമ്മളുടെ ഒണാട്ടുകാര പാസഞ്ചറിലോട്ട് നമ്മൾ ചോദിക്കുന്നത്. അപ്പം എന്താണ് നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ ഇപ്പോഴത്തെ സന്തോഷം, അല്ലെങ്കിൽ നിങ്ങളെ എന്തെങ്കിലും സന്തോഷം പിന്നത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് 9544700912 ഇത് എൻ്റെ റേഡിയോ 91.2 ഓണാട്ടുകാര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയാണ്.

തുടരുകയെ താം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയയാണ്. അപ്പം നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സന്തോഷത്തെ കുറിച്ചിട്ടാണ് അല്ലെ. സന്തോഷത്തെ കുറിച്ച് പറയുമ്പോൾ തന്നെ കുറച്ച് സന്തോഷം എല്ലാവർക്കും വേണം. കാരണം ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുക എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ മുൻപേ പറഞ്ഞു വെച്ചത്. നമ്മൾ നമ്മളുടെ സന്തോഷം പിന്നത്തേക്ക് മാറ്റാം, പിന്നത്തേക്ക് നമ്മൾ സന്തോഷിക്കാം എന്ന് പറഞ്ഞ് നമ്മൾ ആരെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടി ഇതിനകത്തുണ്ട്. കാരണം അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര സീരിയസ് ആകും. ഭയങ്കര സീരിയസ് ആകുമെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം നമ്മൾ സീരിയസ് ആയി പോകും. അത് നമ്മളുടെ ആരുടെയും കുറ്റമല്ല കേട്ടോ. അത് നമ്മൾ പിന്നെ നമ്മൾ ഈ ഓടുന്ന നമ്മളുടെ ആ ഒരു തിരക്കിൻ്റെ പുറകിന് നമ്മളിങ്ങനെ ഓടുന്നത് കൊണ്ടും നമ്മളുടെ ആ ഒരു എന്തെങ്കിലും നമ്മുടെ എന്തെങ്കിലുമൊക്കെ കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ നമ്മൾ ഈ കിടന്ന് ഓടുന്നത്. ഒന്നെങ്കിൽ നമ്മുടെ ജോലി, അല്ലെങ്കിൽ നമ്മളുടെ ഫ്യൂച്ചർ, അല്ലെങ്കിൽ പൈസ, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കുമല്ലോ നമ്മൾ കിടന്ന് ഓടുന്നത്. അങ്ങനെ ആ ഒരു ഓടുന്നതിൻ്റെ പുറകിന് നമ്മൾ പോലും അറിയാതെ നമ്മളങ്ങ് സീരിയസ് ആയി പോകും. ഒരു പാട്ട് കേൾക്കാൻ നമുക്ക് നേരം ഉണ്ടാവില്ല, ഒരു സിനിമ കാണാൻ നമുക്ക് നേരം ഉണ്ടാവില്ല, എവിടെയെങ്കിലും ഒന്ന് പോയി ഇത്തിരി നേരം റെസ്റ്റ് ചെയ്യാൻ നമുക്ക് നേരം ഉണ്ടാവില്ല. അത്രത്തോളം നമ്മൾ കിടന്ന് ഓടുന്നുണ്ട്. അപ്പം ആ ഓട്ടപ്പാച്ചിലിനിടയിൽ നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ആ ഒരു മനസ്സ് അത് ഭയങ്കരമായിട്ട് സീരിയസ് ആകും. സീരിയസ് ആയി കഴിഞ്ഞ് കുറേ നാൾ കഴിയുമ്പം ഓക്കെ നമ്മൾ സന്തോഷിക്കാം എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ഇരിക്കുമ്പം ചിലപ്പോൾ നമുക്ക് സന്തോഷിക്കാൻ പറ്റാണ്ട് വരും. അത് നമ്മളുടെ മനസ്സ് ഓട്ടോമാറ്റിക്കലി അങ്ങനായി പോയതുകൊണ്ടാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു സമയം ലൈഫ് നമുക്ക് നല്ല സ്ട്രഗ്ലിംഗ് ആയിരിക്കും. കാര്യം ആ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് എന്ന് പറയുന്നത് എല്ലാ മനുഷ്യൻ്റെ ലൈഫിലും ഉള്ളൊരു കാര്യമാണ്. അപ്പം ആ സ്ട്രഗ്ലിംഗ് പീരീഡുമായിട്ട് നിങ്ങൾ പോകുന്ന ആ ഒരു സമയത്തും നിങ്ങൾ മറ്റ് കാര്യങ്ങൾ ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട്, ഓക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളുടേതായിട്ടുള്ള കുറച്ച് സമയങ്ങളുണ്ടല്ലോ, അത് നിങ്ങൾ മറന്നു പോകരുത്. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് എങ്കിലും നിങ്ങൾ മാറ്റി വെക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾ ചെയ്തിരിക്കണം, എപ്പോഴെങ്കിലും ചെയ്തിരിക്കണം. അത് എന്തിൻ്റെയെങ്കിലും ഇതിൽ ബേസിലാകാം. ഒന്നെങ്കിൽ ഈ പോകുന്ന വഴി ഒരു പാട്ട് കേൾക്കുന്നതിൻ്റെ ഒരു ഫീലിലാകാം, അല്ലെങ്കിൽ കാര്യം ചുറ്റിനും നടക്കുന്ന കാര്യങ്ങൾ കൂടി നമ്മൾ ബോധർ ചെയ്യണ്ടേ. ചുറ്റിനും എന്താണ് നമ്മളുടെ ചുറ്റിനും നടക്കുന്നതെന്ന് ഒരു കാര്യങ്ങൾ നമുക്ക് അറിയണ്ടേ. അപ്പം അതിന് വേണ്ടിയിട്ടാണ്. ചിലപ്പം ചില പുതിയ സിനിമകൾ വല്ലതും ഇറങ്ങിയിട്ടുണ്ടാകും, അതിൻ്റെ നിങ്ങൾ സ്ഥിരം പാട്ട് കേൾക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് പുതിയ പാട്ടുകൾ കേൾക്കാൻ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ. അപ്പം ആ ഒരു ചിലപ്പോൾ ചെറിയൊരു പാട്ട് കേൾക്കുമ്പം നമ്മളുടെ മൈൻഡ് ഒന്ന് മൊത്തത്തിൽ മാറും. നമ്മൾ കുറേ കൂടെ നമ്മൾ കുറച്ചും കൂടെ നമ്മളൊന്ന് കൂളാവും, നമ്മളൊന്ന് തണുക്കും, നമ്മളൊന്ന് സറ്റിലാവും. അപ്പം അതിനൊക്കെയുള്ളൊരു പോംവഴിയാണ് കേട്ടോ. കാര്യം ഇന്ന് നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ജോലി തിരക്കുമായിട്ട് എല്ലാ ദിവസവും പോകുന്ന നമ്മുടെ ആളുകൾക്കും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ ചുറ്റിനുമുള്ള ആളുകൾക്കും കൂടി വേണ്ടിയിട്ടാണ്. നിങ്ങളൊന്ന് ചിരിക്കണം കേട്ടോ എല്ലാവരുടെ. നിങ്ങൾ രാവിലെ ബാഗും തൂക്കി നിങ്ങളിങ്ങനെ പോകുമ്പോൾ നിങ്ങളൊന്ന് ചിരിക്കണം എല്ലാവരോടും. നിങ്ങളൊന്ന് സംസാരിക്കണം ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളോട്. നിങ്ങളൊന്ന് സംസാരിക്കുക. എപ്പോഴും ഇങ്ങനെ വർക്ക് വർക്ക് വർക്ക് വർക്ക് വർക്ക് വർക്ക് എന്നും പറഞ്ഞ് പോകുമ്പോൾ കുറേയൊക്കെ കാര്യങ്ങൾ നമ്മളിൽ നിന്ന് മിസ്സായി പോകും. ആ മിസ്സായി പോകുന്ന കാര്യങ്ങൾ പിന്നെ തിരിച്ചു കിട്ടാനും കുറച്ച് പാടായിരിക്കും. അപ്പം അതിനെയൊക്കെ തിരിച്ചെടുക്കാനുള്ളൊരു വഴികളാണ് നമ്മൾ നമ്മളായി ഇരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കണ്ടെത്തുക എന്നും ഞാൻ പറയുന്നത്. അപ്പം സന്തോഷമെന്ന് ആ ഒരു വാക്ക് നമ്മളത് അങ്ങനെ മാറ്റി വെക്കാൻ പാകത്തിനുള്ള കാര്യങ്ങളൊന്നുമല്ല കേട്ടോ. നമ്മൾ പലപ്പോഴും പറയുന്ന ഈ ഒരു സെൻറ്റൻസ് അത് കംപ്ലീറ്റ് ആകണമെങ്കിൽ നമ്മൾ സന്തോഷമായിട്ടിരിക്കണം. കുറച്ചുകൂടി നമ്മൾ ഏൺ ചെയ്ത് കഴിഞ്ഞാൽ ലൈഫിൽ കൂടുതൽ എൻജോയ് ചെയ്യാമെന്ന് നമ്മളെപ്പോഴും പറയും. അത് ശരിയാണ്. നമുക്ക് ജീവിതത്തിൽ നമുക്ക് വരുമാനമുണ്ടെങ്കിലേ നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പലതാണെങ്കിലും ഇത്തിരി എന്താണെങ്കിലും പടിപടിയായിട്ട് നമുക്കത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷെ ഒരു സംശയം എന്നുള്ളത് അത് പിന്നെ എപ്പോഴാണ് വരുന്നത്. അത് നമ്മളെല്ലാവരും ഫ്യൂച്ചറിനെ കുറിച്ച് വളരെ ഇങ്ങനെ പ്ലാൻ ചെയ്തു പോകുന്നുണ്ട്. അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ പ്രോബ്ലം എവിടെയാണെന്നറിയാവോ? നമ്മൾ നമ്മളെ തന്നെ ഇങ്ങനെ മാറ്റി വെക്കും. കാര്യം നമ്മൾ നമ്മളുടെ ആവശ്യങ്ങൾ തന്നെ ഇങ്ങനെ ഇഗ്നോർ ചെയ്ത് പിന്നത്തേക്ക് പിന്നത്തേക്ക് പിന്നത്തേക്ക് എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ മാറ്റി വെക്കുമ്പോഴാണ് രാവിലെ മുതൽ രാത്രി വരെ ബിസി, സ്ട്രെസ്, റെസ്പോൺസിബിലിറ്റീസ്, ഒരിടത്ത് നമ്മൾ നമ്മളെ തന്നെ മറക്കുന്നു, ചിരിക്കാൻ പോലും വേറെ ഒരു റീസൺ വേണമെന്നുള്ളൊരവസ്ഥ. സത്യം പറഞ്ഞാൽ ഞാനിതൊക്കെ നിങ്ങളുടെ അടുത്ത് പറയുമ്പോൾ ഞാൻ എന്നെപ്പറ്റി തന്നെ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.
കാര്യം നമ്മൾ ഇപ്പം നമ്മൾ റേഡിയോയിൽ വന്നിരിക്കുന്ന കുറച്ച് സമയമുണ്ടല്ലോ, അതെന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ പോലും അറിയാതെ, ഞാനിപ്പോൾ ചിരിച്ചില്ലേ, നമ്മൾ പോലും അറിയാതെ നമ്മളിങ്ങനെ ചിരിച്ചു പോകുന്ന കുറച്ച് സമയങ്ങളാണ്. അതർവൈസ് എന്ന് പറയുന്നത് വളരെയേറെ സ്ട്രെസ്സബിളായിട്ടുള്ളൊരു പേഴ്സണാണ് ഞാൻ. അത് നിങ്ങൾ നമ്മുടെ പാസഞ്ചേഴ്സുമായിട്ട് ഇന്ന് നമ്മളിത് സംസാരിക്കുമ്പോൾ എൻ്റെ കാര്യം തന്നെ ഞാനിങ്ങനെ ആലോചിച്ചു പോവുകയാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ ക്ലാസ്സിന് പോകുന്നു, ജോലിക്ക് പോകുന്നു, റേഡിയോയിൽ വരുന്നു. ശരിയാണ്, ഞാൻ എന്നെ തന്നെ ഞാനിവിടെ ആലോചിച്ച് പോവുകയാണ്. എന്തൊരു കുറച്ച് സ്ട്രെസ്ഫുൾ ലൈഫാണ്. ഇതിനൊക്കെ പരാതി പറയുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. നീ ഒന്ന് ചിരിക്ക്, നീ ഒന്ന് സംസാരിക്ക് എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. ഇന്ന് ഇത് ഈ ഒരു കാര്യം പറയുമ്പം എന്നെ തന്നെ ഞാനിവിടെ ആലോചിച്ച് പോവുകയാണ് ഗൈസ്. അപ്പോൾ കുറച്ച് അത് ആ ഒരു സ്ട്രെസ്, ഇപ്പോൾ എന്നോടുകൂടി തന്നെയാണെങ്കിലും ആ ഒരു സ്ട്രെസ് നമ്മളൊന്ന് മാറ്റിവെക്കുക എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. ഒരു കുഞ്ഞുപോലെ ചിരിപ്പിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു നമുക്കല്ലേ, ഇപ്പോൾ ആ ഒരു സമയം നമുക്കില്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റിവെക്കുമ്പോൾ ഒരു ചെറിയ ഒരു ഔട്ടിങ്ങോ ഒരു ചെറിയൊരു റെസ്റ്റോ ഒരു ചെറിയ നമ്മളുടേതായിട്ടുള്ള സമയം പോലും പിന്നീട് എന്ന് പറയുന്ന ആ ഒരു സമയത്തിലേക്ക് പോകുന്നു. പക്ഷേ കുറേയൊക്കെ നമ്മൾ നമ്മളായി തന്നെ ഇരിക്കാൻ നമ്മൾ ശ്രമിക്കുക കേട്ടോ. അത് ഞാൻ ചെയ്യാറുണ്ട്. അപ്പം നിങ്ങളും നിങ്ങളുടേതായിട്ടുള്ള സമയം കണ്ടെത്തി നിങ്ങളായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക എന്നാണ് പറയുന്നത്. കേട്ടുകൊണ്ടേ ഇരിക്കുക എൻ്റെ റേഡിയോ 91.2 ലോണാട്ടേറ പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ RJ സുമയ്യ.

0: ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കേണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
2: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
3: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
4: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
4: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
3: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
5: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
6: ഓണം വന്നോ, ഇനി രശ്മി ഹാപ്പി ഹോംസിൽ ഓഫറുകളുടെയും ഡിസ്കൗണ്ടുകളുടെയും കാലം. രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും ആകർഷകമായ ഡിസ്കൗണ്ടുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. അപ്പോൾ ഈ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
0: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: ഗേതം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2-ൽ ഒണാട്ടുകര പാസഞ്ചർ. കൂടെ ഉള്ളത് ഞാൻ ആർജെ സുമയാണ്. അപ്പോൾ നിങ്ങളോട് രണ്ട് മൂന്ന് ചോദ്യങ്ങൾ നമുക്ക് ഈ ഒരു സെഗ്മെന്റിൽ നമുക്ക് ചോദിക്കാം. കാരണം നിങ്ങൾ ലാസ്റ്റായി നിങ്ങളുടെ മനസ്സ് തുറന്ന് ചിരിച്ചത് എപ്പോഴാണെന്ന് ഒന്ന് പറയാവോ? ഫോണില്ലാതെ നിങ്ങളുടെ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിച്ചത് എപ്പോഴാണ്? ഓർമ്മിക്കാൻ പോലും ഒരു സമയം എടുക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ ഒരു ആൻസറാണ്. നമ്മൾ ജീവിക്കുന്നില്ല, നമ്മൾ ഇങ്ങനെ സർവൈവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ലൈഫിലെല്ലാം പെർഫെക്റ്റ് ആയിട്ട് സെറ്റിലായി പോകുന്ന ഒരു ദിവസം വരുമെന്ന് കരുതി വിശ്വസിച്ച് ജീവിക്കുന്നവരാണ് നമ്മളല്ലേ. എന്നാൽ നമുക്കൊരു ഇല്യൂഷൻ ഇതിനകത്തുണ്ടാകും. കാരണം സത്യം എന്താണെന്നറിയാവോ? ലൈഫ് ഒരിക്കലും നമുക്ക് 100% ശരിയായി വരികയില്ല. ഏതെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ പെൻഡിങ് ആയിക്കൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ് സത്യം. ഞാനിപ്പോ ഇത് ഈ ഒരു കാര്യം എടുത്തപ്പോ തന്നെ എല്ലാരും അതായിരിക്കും ആലോചിക്കുന്നത്,
1: എങ്ങനെ
0: സന്തോഷം കണ്ടെത്താം. അതിനെനിക്ക് സന്തോഷമില്ലല്ലോ.
1: പൊതുവെ ഉള്ള ഒരു കാര്യം വെച്ചുകഴിഞ്ഞാല് നമ്മള് ഈ മറ്റ് നാട്ടുകാരോട് സുഖമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം സുഖമാണ് എന്നൊക്കെയാ പറയുന്നത് കൂടുതലും. പക്ഷെ നമ്മൾ മലയാളികളോട് ചോദിച്ചു
0: കഴിഞ്ഞാൽ
1: പോകുന്നു ഒരിക്കലും ഒരു നിറഞ്ഞ സന്തോഷത്തോടുകൂടിയുള്ള ഒരു മറുപടി ആരും പറയുന്നില്ല. എല്ലാവരും എന്തൊക്കെയോ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്, മാനസികാവസ്ഥ ആയിരിക്കാം. ആരും സന്തോഷം കണ്ടെത്തുന്നതിനുള്ളതാണ്. കാരണം ഈ സന്തോഷം വരുന്ന നമ്മുടെ ഈ ഒരു കമ്പാരിസണിലേക്ക് പോകുമ്പോഴ അവരവനുള്ള സന്തോഷം കണ്ടെത്താനുള്ള ഹാപ്പി
0: ആയിട്ടിരിക്കുക.
1: നമ്മൾ ഇപ്പൊ വേറെ ഒരാളുമായിട്ട് താരതമ്യത്തിന് പോകുമ്പോഴാണ് നമുക്ക് ഈ ടെൻഷൻ വരുന്നത്. നമുക്ക് എന്തൊക്കെ ഉണ്ടോ അതിനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് സന്തോഷം കണ്ടെത്താനുള്ള ശ്രമം നടത്തോ. ശരി, അപ്പൊ വലിയ ഭാരങ്ങളോ ഇല്ലാതെ മുന്നോട്ട് സന്തോഷമായിട്ട് തന്നെ പോവാം. കാരണം നമ്മൾ സന്തോഷിച്ചാലും വിഷമിച്ചാലും ഈ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ പിന്നെ സന്തോഷത്തോടെ ഇരിക്കുന്നല്ലേ നല്ലത്?
0: അതാണ് മറ്റുള്ളവരെ നമുക്കില്ലാത്തതിനെ കുറിച്ച് ആലോചിച്ചിട്ട് നമ്മള് വിഷമിക്കരുത് അല്ലേ.
1: നമുക്ക് എന്തൊക്കെയുണ്ടോ ആ ഉള്ളതിനെ കുറിച്ച് ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ സന്തോഷിക്കാം. കമ്പാരിസൺ പോകുമ്പോഴാണ് ഈ പ്രശ്നം. നമ്മളിങ്ങനെ കമ്പാരിസൺ നടത്തുന്നത് കമ്പാരിസൺ നമുക്ക് എന്തൊക്കെ ഉണ്ട് അതിൽ ഓരോന്നിലും നമ്മൾ സന്തോഷം കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ല മാർഗം. എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റും, മറ്റു വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഭാരവിശ്വാസമാണ് മനസ്സിന്.
0: അതായത് നമുക്ക് എന്തൊക്കെയുണ്ടോ അതിനെപ്പറ്റി ആലോചിച്ച് നമുക്ക് സന്തോഷിക്കാം. നമുക്ക് ഇല്ലാത്തതിനെ പറ്റി ആലോചിച്ച് നമ്മൾ ദുഃഖിതരാകണ്ട. നമ്മൾ കഷ്ടപ്പെടുന്നത് ശരിയാണെങ്കിൽ, നമ്മൾ കഷ്ടപ്പെടുന്നത് നമ്മൾ ശരിയായിട്ടുള്ള രീതിയിലാണെങ്കിൽ നമുക്കൊരു സമയത്ത് ആ സന്തോഷങ്ങൾ നമ്മളെ തേടി വരും എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് ഇതിനകത്ത് പറഞ്ഞു.
1: തേടി വരില്ല, നമുക്കൊക്കെ സന്തോഷത്തിനുള്ള ഭാഗങ്ങൾ എല്ലാ ദിവസവും ഉണ്ടല്ലോ. നമ്മളത് കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. നമ്മുടെ സന്തോഷം നമുക്ക് ഇഷ്ടംപോലെ സന്തോഷത്തിനുള്ള അവസരങ്ങൾ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. അത് നമ്മൾ തിരിച്ചറിയപ്പെടാത്തതും കാണാത്തതുമാണ് നമുക്ക് സന്തോഷമില്ലാതെ വരുന്നത്. അതിനകത്ത് അത് കാണുന്ന ശ്രമവും ആ ഉള്ളതിനെ കുറിച്ച് ആലോചിക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സന്തോഷമായിട്ട് ഇരിക്കാം, കുഴപ്പമൊന്നും വെച്ചാൽ. എല്ലാവർക്കും സന്തോഷകരമായ ഒരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ.
0: അപ്പം അതാണ്, അതായത് മറുപടി കിട്ടിയില്ലേ. ഇങ്ങനെ നമുക്ക് ഓരോ നമ്മുടെ പാസഞ്ചേഴ്സിന്റെ കയ്യിൽ നിന്നും നിങ്ങൾക്ക് സ്ട്രെസ്സോ കാര്യങ്ങളോ ഒക്കെ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് സൊല്യൂഷനും കിട്ടും കേട്ടോ. അപ്പം സൊല്യൂഷനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഒന്ന് വിളിച്ച് നമ്മൾ കാര്യങ്ങളൊക്കെ ഒന്ന് പറയുക. നിങ്ങൾക്ക് എന്താണ് നിങ്ങളെ സന്തോഷപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്താണ്? നമുക്ക് ഉള്ളതും നമുക്ക് ഇല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും. അപ്പം ആ കാര്യങ്ങളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ ഇങ്ങനെ ആലോചിക്കണം, ഇല്ലാത്തതിനെ പറ്റിയിട്ട് നമുക്ക് ആലോചിക്കേണ്ട, തൽക്കാലം ആലോചിക്കേണ്ട. പക്ഷേ നമുക്ക് കിട്ടും, നമുക്ക് എവിടെയെങ്കിലും ഒരു പോയിന്റിൽ നമുക്കത് കിട്ടും എന്നുള്ളതാണ്. അപ്പം അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. കട്ടായിട്ടുണ്ട്. അപ്പൊ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മള് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ചിലപ്പോ നമുക്കും കൂടെ പറയാനുള്ള കാര്യങ്ങളൊക്കെ കാണത്തില്ലേ, അതോടെയൊക്കെ കേട്ടിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം, എന്നിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എങ്ങനെ നമുക്ക് സന്തോഷിക്കാം, എങ്ങനെ നമുക്ക് സന്തോഷം കണ്ടെത്താം എന്നുള്ളതാണ്. ഇപ്പം പ്രകാശേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഈ കമ്പാരിസൺ എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ, അതായത് മറ്റുള്ളവരുമായിട്ട് കാര്യങ്ങൾ ചേർത്തിട്ട് നമ്മളെ സംസാരിക്കുന്നത്, അത് ചിലപ്പം നമ്മളെ മനസ്സിനെ തന്നെ മടുപ്പിച്ച് കളയുന്ന ഒരു കാര്യമായിരിക്കും. അപ്പം അത് ആലോചിക്കുക. അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
2: ഹലോ, നമസ്കാരം. നമസ്കാരം,
0: പറഞ്ഞോളൂ.
2: നമ്മള് നമ്മളെ തന്നെ സ്നേഹിക്കാൻ പഠിക്കുക ആദ്യം, ചുറ്റുപാടുമുള്ളതിനെ കണ്ണോട്ടിക്കാതിരിക്കുക.
0: അപ്പൊ
2: പ്രകാശേട്ടൻ പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് സന്തോഷം നമുക്ക് തന്നെ നമ്മുടെ ചുറ്റുപാടും ഉണ്ട്, ഒരുപാടുണ്ട് നമുക്ക് സന്തോഷിക്കാം. നമ്മുടെ ലൈഫിനെ കുറിച്ച് ഓർക്കാം,
0: നമ്മുടെ
2: കുട്ടികളെ കുറിച്ച് ഓർക്കാം, നമ്മുടെ ഹസ്ബൻഡ് കൂടെ ഉണ്ട്, അങ്ങനെ ഷെയർ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ കുടുംബപരമായിട്ടേക്കും ഫുഡെല്ലാം കഴിക്കുമ്പോൾ നമ്മൾ വളരെ സന്തോഷിക്കാറുണ്ട്. ദുഃഖം വരുമ്പോൾ നമ്മൾ അതിനങ്ങ് ശരിക്കും അതിനങ്ങ് അടിമപ്പെടാറുമുണ്ട്. ലൈഫ് ആകുമ്പോൾ ദുഃഖവും പ്രയാസവും കഷ്ടപ്പാടും എല്ലാം ഈ ഭൂമിയിൽ എല്ലാത്തിനും ഉണ്ട്. എല്ലാ പക്ഷിമ സംരം സൃഷ്ടിച്ച എല്ലാ സൃഷ്ടികളിലും ദുഃഖവും പ്രയാസവും കഷ്ടപ്പാടുകളും ഭക്ഷണമില്ലാതെ നമ്മളിപ്പോ ഒരുപാട് ഫുഡുകളൊക്കെ ഉണ്ടാക്കി നല്ല വിഭവങ്ങളൊക്കെ ഒരുക്കി വെച്ച് നമ്മൾ കുടുംബത്തോടെ സന്തോഷപ്പെടുന്ന കഴിക്കാന്ന് വിചാരിച്ചാൽ ഒരിക്കലും നമുക്ക് ചിലപ്പോൾ സാധിച്ചിട്ടുണ്ട് വരാം. അപ്പോഴായിരിക്കും നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. നമ്മൾ ആ ഫുഡ് കഴിക്കാതെ അത് ആ ഫുഡ് നമ്മൾ എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കി അതെല്ലാം സന്തോഷിക്കാൻ വെച്ചത്, പക്ഷെ നമ്മളായിട്ട് അതിനെ തേക്ക് നമുക്ക് അത് വേറെ ഒന്ന് കഴിക്കാൻ പറ്റത്തില്ല, മനസ്സിന് ടെൻഷനാകും
0: പറഞ്ഞ്
2: നമ്മൾ അന്നത്തെ ഒരു ദിവസം നമുക്ക് അതിനെ പോയി കിട്ടും. പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മൾ നമ്മളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സന്തോഷം കിട്ടും. നമ്മൾ മറ്റുള്ളവരെ പോലെ ആവാൻ ഒരിക്കലും ശ്രമിക്കരുത്. നമ്മളിൽ എന്തുണ്ട് അത് നമുക്ക് സംതൃപ്തി നൽകുന്നെങ്കിൽ അതാണ് ഏറ്റവും വലിയ സന്തോഷം ജീവിതത്തിൽ. ഏറ്റവും വലിയ സന്തോഷം അതാണ്. പക്ഷെ നമ്മളെ ചുറ്റുപാടൊന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മളെ കുറിച്ച് ചിന്തിക്കുക, നമ്മൾ ഇത്രയും ഭാഗ്യമുള്ളവരാ എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊരു സമാധാനം കിട്ടും. നമുക്കിപ്പോ ഇരിക്കാൻ ഒരു ഇരിപ്പിടം, നേരം കഴിക്കാം, ഭക്ഷണം, നല്ല വസ്ത്രം, ഇതെല്ലാം കിട്ടുമ്പോ നമ്മൾ സന്തോഷ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം അതാണ്. ഒരു മനുഷ്യൻ എവിടെ പോയി കൈനീട്ടാതെ സന്തോഷമായിട്ട് അവനുള്ളത് കൊണ്ട് അവൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കുടുംബവും മക്കളും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ട് ഉണ്മേഷിലിരുന്ന് കഥച്ച് ചിരിച്ചും കളിച്ചൊക്കെ വരിക, അതൊരു മനുഷ്യന് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷമാണ്. അത് ചിലർക്ക് കിട്ടിയില്ലെന്നിരിക്കും, ഇത്രയും പേർക്ക് അത് ഉണ്ടായിട്ടില്ല, അല്ലാതെ അവര് വിഷമിച്ച് നടക്കുന്നു. പക്ഷെ അങ്ങനെ ഞാൻ പറയുന്ന അങ്ങനെ ആരും വിഷമിക്കരുത്. നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാം കിട്ടും.
0: നല്ല
2: സമാധാനത്തോടെയും സന്തോഷത്തോടെയും ക്ഷമയോടെയും മുന്നോട്ട് പോകുകയാണെങ്കിൽ ലൈഫിൽ നമുക്ക് എല്ലാം ലഭിക്കും. നമുക്ക് സന്തോഷിക്കും.
0: ക്ഷമ എന്ന് പറയുന്ന ആ ഒരു വാക്ക് പലരുടെയും ഡിക്ഷണറിയിൽ ഇല്ലാത്തൊരു വാക്കാണ് അല്ലെ. അതായത് ക്ഷമ എന്ന് പറയുന്ന ഒരു കാര്യം, അതായത് പല കാര്യങ്ങളും നമുക്ക് ചിലപ്പം അങ്ങ് സ്പീഡിൽ നടക്കുക, വെപ്രാളപ്പെടുത്തി നടക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് നടക്കണം എന്ന് വിചാരിക്കുന്നവരുണ്ട്. ചിലരുടെ ലൈഫിൽ അത് നടക്കത്തില്ല, അത് അത്ര പെട്ടെന്ന് നടക്കത്തില്ല. കാര്യം അത് നടക്കണമെങ്കിൽ കുറേയേറെ കടമ്പകളുണ്ട്. അതായത് നമ്മൾ പറയത്തില്ലേ ഒരു വളരെ അമൂല്യമായിട്ടുള്ള ഒരു ഡയമണ്ട് കിട്ടണമെങ്കിൽ കുറേ അധികം ഗോൾഡ് നമ്മൾ പാസ് ചെയ്തു പോകണം, എന്നാലേ നമുക്കത് കിട്ടുകയുള്ളൂ. ഈ കൈ കിട്ടുന്ന ഗോൾഡുകളെല്ലാം പറക്കി പറക്കി പറക്കി പറക്കി പറക്കി അതിൻ്റെ അടുത്ത് ചെല്ലുന്ന സമയത്ത് ഇതെല്ലാം നമ്മളുടെ കയ്യിൽ നിന്ന് പോകുന്നൊരവസ്ഥയുണ്ട്. അപ്പം ആ വന്നതോ അത് കിട്ടിയതും ഇല്ല, ഈ കൈ ഇരിക്കുന്നത് പോവുകയും ചെയ്തു എന്ന് പറയുന്ന അവസ്ഥയിലൂടെ പോകുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം നമുക്ക് എനിക്ക് മതി, എനിക്ക് ഇത് നിർത്തി, എനിക്ക് മതി, ഞാനിത് മടുത്തു എന്ന് വിചാരിച്ചിട്ട് ബാക്കപ്പ് ചെയ്ത് പോകുന്നവരുമുണ്ട്. അത് പെട്ടെന്ന് കിട്ടണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് അത്ര പെട്ടെന്ന് നടക്കത്തില്ല എന്ന് തന്നെയാണ്. നമ്മൾ കുറേയൊക്കെ നമുക്കിതിനകത്തൊന്ന് ഒരു ക്ഷമ കൊടുത്ത് നമ്മൾ കുറേയേറെ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് കുറച്ച് ക്ഷമിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആ ഡയമണ്ട് കിട്ടിയെന്ന് വരാം, നമുക്കത് കിട്ടും. കാര്യം നമ്മളുടെ കഷ്ടപ്പാട്, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നത് ശരിയായിട്ടുള്ള ദിശയിലാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്കത് കിട്ടുക തന്നെ ചെയ്യും. അത് എങ്ങോട്ടും പോകത്തില്ല. നമുക്കുള്ളതാണെങ്കിൽ, നമ്മൾ ആ കഷ്ടപ്പാടിന് നമുക്കൊരു റിസൾട്ട് ഉണ്ടെങ്കിൽ അവസാനം നമുക്കിത് കിട്ടുക തന്നെ ചെയ്യും. അതാണ് മനുഷ്യൻ നമ്മളിങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുക, നിങ്ങളുടെ ജീവിതത്തിൽ വർക്ക് ചെയ്യൂ എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം ഇതാണ്. കാര്യം അവസാനം നമുക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ നമുക്കിതിൻ്റെയൊക്കെ റിസൾട്ട് കിട്ടും. പക്ഷേ പെട്ടെന്ന് നമ്മൾ ഇതിനകത്ത് എനിക്ക് പെട്ടെന്ന് വേണം, എനിക്ക് ഈ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് അച്ചീവ് ചെയ്യണം, എനിക്ക് ഈ കാര്യങ്ങളെല്ലാം. പക്ഷെ അങ്ങനെ അച്ചീവ് ചെയ്യുന്നവരും പെട്ടെന്ന് ഒരു സ്മാർട്ട് വേയിൽ അതിനെ അച്ചീവ് ചെയ്യുന്നവരും ഉണ്ടെന്ന് തോന്നും. പക്ഷെ കുറേയൊക്കെ നമ്മുടെ മെജോറിറ്റി ആൾക്കാരും ഈ കാര്യത്തിന് പിറകിൽ പോകുമ്പം അങ്ങ് ഭയങ്കരമായിട്ട് ഇവരുടെ മനസ്സ് മടുക്കും. മനസ്സ് മടുക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ഇവർ ഇതിൽ നിന്നെല്ലാം മാറി നിൽക്കും. മാറി നിന്നിട്ട് അവർക്ക് ആ എനിക്കിതുള്ളത് മതി എന്ന് പറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ തന്നെ പുറകോട്ട് വലിക്കുന്ന ഒരവസ്ഥയാണത്. ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങളെത്തരുത്. അതിന് പകരം നിങ്ങളുടെ കഴിവുകൾ എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് അതിനു വേണ്ടിയിട്ട് നിങ്ങൾ കഷ്ടപ്പെടണം. അപ്പോൾ ആ ഒരു കഷ്ടപ്പാടിന് ഉറപ്പായിട്ടും റിസൾട്ട് ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പം ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ 1.2 വിൽ ഓണാട്ടുകാരെ പാസഞ്ചർ, കൂടെയുള്ളത് ഞാൻ RJ സുമയാണ്.

0: ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
3: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
4: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
5: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
4: അപ്പൊ പഴയ ചോയ്സോ?
5: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
4: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
5: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
4: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
5: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
4: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
3: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, കരുനാഗപ്പള്ളി.
6: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിന് ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
7: ജനങ്ങളുടെ വിശ്വാസ്യത നേടിയ 34 വർഷങ്ങളുടെ പാരമ്പര്യവുമായി കുറുപ്പ് ഡോക്ടറുടെ ആശുപത്രി RCPM ഹോസ്പിറ്റൽ, ചങ്ങൻകുളങ്ങര. ഡോക്ടർ നാരായണ കുറുപ്പിന്റെ നേതൃത്വത്തിൽ മറ്റ് പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെയും സേവനത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഗൈനക്കോളജി വിഭാഗം, ഒപ്പം നൂതന സംവിധാനങ്ങളോടെ ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, നിയോനെറ്റോളജി, സൈക്യാട്രി വിഭാഗങ്ങളും, കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യം. RCPM ഹോസ്പിറ്റൽ. കോൺടാക്ട് 8547025367.
8: അറിഞ്ഞില്ലേ രശ്മി, ത്രില്ലോണം. രശ്മി ഹാപ്പി ഹോമിൽ ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ എന്നിവയ്ക്ക് മെഗാ ഓഫറുകൾ. ഓഫറുകൾ മാത്രമല്ല, 10 കോടി രൂപയുടെ ആകർഷകമായ സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. സമ്മാനങ്ങളുടെ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോംസ്, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൾ.

തിരികെ എത്താം. സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകാര പാസഞ്ചർ ആണ്. കൂടെ ഉള്ളത് ഞാൻ ആർജെ സുമയാണ്. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് സന്തോഷത്തെ പറ്റിയിട്ടാണ് കേട്ടോ. അതായത് സന്തോഷം കുറവായതുകൊണ്ടാണോ ഇന്നത്തെ കോളും നമുക്ക് ഇങ്ങനെ കുറവായിട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ സന്തോഷത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ചെറിയ കാര്യങ്ങളിൽ തന്നെ നമ്മൾ സന്തോഷം കണ്ടെത്തുകയാണ് ഉള്ളത് അല്ലേ. അതായത് ഓരോ ദിവസവും നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളുടെ സന്തോഷം എന്താണെന്ന് തന്നെ നമ്മൾ അതിനകത്ത് നിന്ന് മറന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം ഓരോ ദിവസം കഴിയുന്തോറും നമ്മളുടെ ആളുകൾ ഇങ്ങനെ ബിസി ആയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പം എല്ലാവരും ജോലിയും അവരുടെ കരിയർ അവരുടെ ഫ്യൂച്ചർ അല്ലെങ്കിൽ പണം എന്ന ഒരു ഈ ഒരു കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതായത് ജീവിതം കെട്ടിപ്പടുക്കാനുള്ള ഒരുപാട് ഓട്ടത്തിൻ്റെ ഇടയിൽ മറന്നു പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ അത് അതിനകത്തൊക്കെ നമ്മളുടെ ഒരുപാട് സന്തോഷങ്ങൾ മുങ്ങിപ്പോകുന്നു എന്നുള്ളതാണ്. നമുക്ക് സന്തോഷിക്കേണ്ട ഒരു സമയം നമ്മൾ കണ്ടെത്തുന്നില്ല. നമ്മൾ ഇതിനകത്ത് നിന്നൊക്കെ മാറി നിൽക്കുന്നു. നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആവുന്നു. ഓരോ ദിവസം കഴിയുമോറും നമ്മളുടെ സ്ട്രെസ്സിൻ്റെ ലെവല് വളരെയധികം കൂടിക്കൊണ്ടേ ഇരിക്കുന്നു. ഇങ്ങനെ സ്ട്രെസ്സ് കൂടുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് എന്താണെന്നറിയാവോ? നമ്മൾ പതുക്കനെ നമ്മൾ പോലും അറിയാതെ ഓരോ അസുഖത്തിന് അടിമകളായി പോകുന്നു എന്നുള്ളതാണ്. ഇപ്പം ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഈ ഡെയിലി ലൈഫ് അസുഖങ്ങളായിട്ട് നമ്മളത് പറയുന്നെങ്കിൽ പോലും പക്ഷെ ഇതുണ്ടാക്കുന്ന അപകടം എന്ന് പറയുന്നത് വളരെയധികം വലുതാണ്. കാര്യം ഇതൊന്നും മൈൽഡായിട്ട് ഇരിക്കുമ്പം നമ്മളാരും ഇതിനെ പറ്റിയിട്ട് ശ്രദ്ധിക്കുകയില്ല. കാര്യം നമ്മൾ അതിനൊക്കെയുള്ള ഗുളികകൾ കഴിക്കും, പിന്നീട് അതങ്ങ് മാറുമെന്നൊക്കെ നമ്മൾ കരുതും. പക്ഷേ ഈ വർഷങ്ങളായിട്ട് ഇതിനുള്ള മരുന്നുകളൊക്കെ കഴിക്കുന്നത് പിന്നീട് വളരെയധികം വലിയ അസുഖങ്ങളായി ബാധിക്കും. ആദ്യമൊക്കെ നമ്മൾ ഇതിനെ അവോയ്ഡ് ചെയ്ത് വിടുമ്പം പിന്നീട് ആലോചിച്ചു കൊള്ളുക ഇതിനൊക്കെ നമ്മൾ ഒരു സമയത്ത് നമ്മളൊരു വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ളത്. കാര്യം അത് നമ്മളുടെ ആരുടെയും കുറ്റമൊന്നുമല്ല. കാര്യം ഈ സ്ട്രെസ് കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മളുടെ ആ ഒരു ലൈഫ് സ്റ്റൈല് മാറുമെന്നുള്ളതാണ്. ഇപ്പം നമ്മൾ രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ട് നല്ല രീതിക്ക് നമ്മൾ ഉറങ്ങുന്നുണ്ട് അല്ലേ. കുറേ കൂടെ കഴിയുമ്പം ആ ഫുഡിൻ്റെ കൂടെ ഒരു ഗുളികയും കൂടെ ആകും. അത് ചിലപ്പം നല്ല ഉറക്കം കിട്ടാനാകാം, ചിലപ്പം ഈ കൊളസ്ട്രോളിൻ്റെ ഗുളികകളാകാം, അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ആ ഒരു സംബന്ധിച്ച്

0: കുറച്ച് ഗുളികകൾ കഴിച്ചുള്ള ആ ഒരു ശീലത്തിലേക്ക് നമ്മളൊക്കെ പോകും. ഇതൊക്കെ അറിയാതെ നമ്മുടെ ലൈഫിൽ വന്നു പോകുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് കിട്ടുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പം അതാണ് പറഞ്ഞത്, നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിക്കാനായിട്ട് കുറച്ച് സമയം നമ്മൾ കണ്ടെത്തുക എന്നുള്ളത്. കാര്യം ഇപ്പം നിങ്ങൾ ഈ ഒരു ലൈഫിൻ്റെ പുറകിൽ നമ്മൾ ബിസി ആയിട്ട് ഇങ്ങനെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മൾ നമുക്കുള്ള സമയം കണ്ടെത്തുക എന്ന് നിങ്ങൾ പറയുമ്പം എന്നാൽ പിന്നെ സന്തോഷിക്കാം എന്ന് കരുതി എന്ന് നിങ്ങൾ പുറത്ത് അങ്ങനെ പറയുന്നതല്ല. പക്ഷേ ഇപ്പം ബോഡി, നമ്മളുടെ ശരീരം എന്ന് പറയുന്നത്, ശരീരം ഉണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് അതിനുള്ള ആരോഗ്യം വേണം. ശരീരം മാത്രം പോരാ, ആരോഗ്യം കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ആ ആരോഗ്യത്തെ നമ്മൾ നോക്കണം. അതിനൊരു 10-15 മിനിറ്റ് ദിവസം എവിടെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങളൊരു എക്സസൈസ് അതിന് കൊടുക്കുകയോ, അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് അരമണിക്കൂർ നിങ്ങളൊന്ന് നടക്കാൻ പോവുകയോ, അല്ലെങ്കിൽ ആ നടക്കുന്നതിൻ്റെ കൂടെ ഒരു പാട്ടും കൂടെ ഒക്കെ കേട്ടിട്ട് ഒന്ന് നടക്കുക. ഒരു 10 മിനിറ്റ് മാറ്റിവെക്കാൻ ആയിട്ട് സമയമില്ലാത്തവരാണ് ഇവിടുത്തെ ഉള്ള ആൾക്കാരെന്ന് എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി. കാര്യം 10 മിനിറ്റ് ആരെങ്കിലും ലൈഫിൽ എവിടെയെങ്കിലും നമുക്ക് കിട്ടും. രാത്രി കിടക്കാൻ നേരമുള്ള സമയമെങ്കിലും ഒരു 10 മിനിറ്റ് നമുക്ക് കിട്ടും. ആ 10 മിനിറ്റെങ്കിലും നമുക്ക് വേണ്ടിയിട്ടൊന്ന് മാറ്റി വെച്ചിട്ട് നോക്കിയേ, നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. ആ ഒരു 10 മിനിറ്റിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പിന്നീട് ആ 10 മിനിറ്റ് പിന്നീട് നിങ്ങൾ സമയം കണ്ടെത്തി നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമയമാക്കി നിങ്ങൾ മാറ്റിയെടുക്കും എന്നുള്ള ഒരു കാര്യമാണ്. അപ്പം ആ ഒരു സമയം നിങ്ങൾ വെറുതെ വേസ്റ്റ് ചെയ്ത് കളയരുത്. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടിരിക്കുക, നിങ്ങളായിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരു നമ്മൾ പറഞ്ഞു നമ്മൾ ഫോണിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പോകുന്ന ഒരു കാര്യം അല്ലേ, ഫോണിൻ്റെ പുറകിൽ നമ്മൾ പോകുന്ന കാര്യം. ഈ ഫോണിൻ്റെ പുറകിന് പോകുന്നതെന്ന് പറയുമ്പം ആരും അത്ര മോശക്കാരൊന്നും അല്ല കേട്ടോ. അതായത് 10 മിനിറ്റ് നമ്മുടെ ഫോണൊന്നും മാറ്റി വെക്കാൻ നമ്മളെ കൊണ്ട് ഇപ്പം പറ്റത്തില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് കേൾക്കാൻ, നമ്മളൊരാളോട് ഒരു താങ്ക് യു പറയാൻ, ഒരു ചെറിയൊരു സ്മൈല് കൊടുക്കാൻ, ഇതൊക്കെ വളരെ സിമ്പിളാണല്ലോ, പക്ഷെ വളരെ ഇമ്പാക്റ്റ് ഉള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പം അടുത്ത പാസഞ്ചർ ആരാണെന്ന് നമുക്ക് നോക്കാം. നമസ്കാരം.
1: നമസ്കാരം സുമയ്യ.
0: നമസ്കാരം.
1: ഓക്കെ, നമ്മൾ സന്തോഷം കണ്ടെത്തുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തോണ്ടിരിക്കല്ലേ. സന്തോഷം കണ്ടെത്തും, നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തേണ്ടത്. മനസ്സിലായ? നമ്മുടെ ജീവിതത്തിന് സന്തോഷം കണ്ടെത്താൻ നമുക്ക് പല എല്ലാ സമയവും ഉണ്ട്. ആൾക്കാർ അതിന്റെ പുറകെ പോകാത്തതാ. നമുക്ക് ഇപ്പൊ സാധിക്കാൻ പറ്റാത്ത, നേരത്തെ സാധിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ഇപ്പൊ സാധിച്ചെടുക്കാൻ നമ്മുടെ മൈൻഡിൽ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റും അതിലെ. പിന്നെ നമ്മൾ ചെയ്യുന്ന ജോലി, എവിടെ നിന്ന് നമ്മളൊരു ജോലി ചെയ്യുന്ന, ആ ജോലിയെ നമ്മൾ സന്തോഷത്തോടു കൂടി കണ്ടെത്തുക. ആ ജോലി ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തോരം ഹാപ്പിനെസ് ആണ്. നമ്മളിപ്പോ ഒരാള് ഏത് പ്രവൃത്തിയായാലും നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് സന്തോഷം കണ്ടെത്താൻ ഒത്തിരി ഒത്തിരി വഴികളുണ്ട്. എപ്പോഴും ദുഃഖിച്ചിരിക്കാനാണെങ്കിൽ അതിന് മാത്രമുള്ള സമയം. ആർക്കും, എല്ലാ മനുഷ്യർക്കും ദുഃഖങ്ങളുണ്ട്. പക്ഷെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ ദുഃഖങ്ങളെ നമ്മൾ മാറ്റി നിർത്താൻ പഠിപ്പിക്കണം നമ്മുടെ മനസ്സിനെ. ദുഃഖങ്ങൾ നമ്മുടെ സാഹചര്യത്തിൽ വരുന്ന ഒരു സംഭവം തന്നെ. പക്ഷെ അതിന് വേണ്ടിയിട്ട് നമ്മൾ കാണേണ്ട കുറെ കാര്യങ്ങളുണ്ട്. നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും നമ്മുടെ ഒരു ഈ ഒരു പ്രായത്തിൽ. നമുക്ക് പ്രായം കൂടിപ്പോയെന്നും പറഞ്ഞ് നമ്മൾ വിഷമിച്ചിരിക്കേണ്ട ഒരു കാര്യമില്ല. പ്രായം കൂടി വരുമ്പോൾ നമുക്ക് ചെറിയ പ്രായത്തിൽ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കണം. എല്ലാത്തിനും നമ്മൾ ആഗ്രഹിക്കണം. മനസ്സിലായ? നല്ല പോസിറ്റീവ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കുക. അപ്പൊ നമുക്ക് തന്നെയും നമുക്ക് സന്തോഷം കണ്ടു. ഞങ്ങളാണെങ്കിൽ എന്റെ ഒരു ജീവിത ശൈലി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ടൈം കിട്ടുന്നില്ല. ദുഃഖമുണ്ട്, ദുഃഖിക്കാൻ സമയം കിട്ടുന്നില്ല. ഞാൻ എപ്പോഴും ഫുൾ ബിസിയാണ്. ഒരേ കാര്യത്തിൽ ഇപ്പൊ രാവിലെ നമുക്കിപ്പം ഒരു കാര്യം ചെയ്യാൻ പോകണം.
0: അങ്ങനെ ഇരിക്കുന്നത് ഒരു സമാധാനം തന്നെയാണ് അല്ലെ?
1: സമാധാനം തന്നെ. ഓക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ ഒരു ദുഃഖമുണ്ടെന്ന് വേറൊരാളിനെ കാണിച്ചിട്ട് അവർക്കും കൂടെ ദുഃഖം ഉണ്ടായി കൊടുത്തിട്ട് വല്ല പ്രയോജനം ഉണ്ടോ? ഇല്ല. നമുക്കൊരു ദുഃഖം ഉണ്ടെങ്കിൽ അത് നമ്മളായിട്ട് തന്നെ സോൾവ് ചെയ്തിട്ട് ബാക്കിയുള്ളവരുടെ അടുത്ത് നമ്മള് പ്രസന്റ് ആയിട്ടിരിക്കാന്ന്. അപ്പൊ അവര് നമ്മളെ കാണുമ്പോൾ വിചാരിക്കുന്നുണ്ടോ അവരിപ്പോഴും ഹാപ്പിയാണ്ടോ, അവര് ഹാപ്പിയാ, അപ്പൊ അവരെ പോലെ ആകാൻ ശ്രമിക്കാം എന്ന്. ഞാനിപ്പോ തന്നെ യോഗയ്ക്ക് പോയി കഴിഞ്ഞാലും അവിടെ ചെന്ന് ഞാൻ ഭയങ്കര ഹാപ്പിനെസ്സാ. അപ്പൊ അവര് പറയും ഈ കൊച്ചിനാണെങ്കിൽ ഇരിക്കാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിഷമമുണ്ട്. അപ്പൊ അവരെല്ലാരും നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഓരോ റീൽസ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ അവരത്രയും തന്നെ ഹാപ്പിയായി ആ ചേച്ചിമാര്. മനസ്സിലായോ? അപ്പൊ നമുക്കൊരു ഹാപ്പിനെസ്, നമുക്കത് കേൾക്കുമ്പോൾ തന്നെ ഒരു ഹാപ്പിനെസ്. എനിക്ക് എന്തായാലും ഞാൻ പറയാറ് എല്ലാ മനുഷ്യർക്കും എപ്പോഴും നമുക്ക് ഹാപ്പിനെസ് ആയിട്ടിരിക്കാൻ പറ്റുന്ന, നമുക്ക് വലിയ മോള് പറഞ്ഞതുപോലെ നമ്മുടെ നിത്യശൈലിയിലെ രോഗങ്ങളും രോഗങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യോഗയിൽ കൂടുതൽ ചെയ്യാമെങ്കിൽ നമുക്ക് ആ രോഗങ്ങളൊന്നും അങ്ങനെ ഉണ്ടാവത്തില്ല.
0: ഓക്കെ, താങ്ക് യു. അതെ, വളരെ നല്ലൊരു ഇൻഫോർമേഷൻ തന്നതിന് വളരെ. കാര്യം എപ്പോഴും ബിസി ആയിട്ടിരിക്കുന്നത് കൊണ്ട് എനിക്ക് വിഷമിക്കാനായിട്ട് സമയമില്ല എന്നാണ് പറഞ്ഞു വെച്ചത്. അതും ഒരു കാര്യമാണ്, ഞാൻ ബിസി ആയിട്ടിരിക്കുന്നത് കൊണ്ട് എനിക്ക് വിഷമിക്കാനുള്ള സമയമില്ല. കാര്യം ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ ബിസി ആയിട്ടിരുന്നാലും നമുക്ക് കുറച്ചും കൂടി കൂടുതൽ സന്തോഷം തോന്നുന്നത്. ആ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ സന്തോഷിക്കണം. അതുകൊണ്ട് ഒരു വിഷമം നമുക്ക് ഉണ്ടാവുന്നില്ല, നമുക്ക് തട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതാണ്, നമ്മുടെ സമയം, ഓണാട്ടുകാരുടെ സമയം ഇങ്ങനെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം പറയാനുള്ള ഒരു ചെറിയ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീവിതം നമ്മളെ ആരെയും ഒന്നിനും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കില്ല. പെർഫെക്റ്റ് സമയം എന്നൊന്ന് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ടതാണ്. അത് നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോസ്റ്റ്പോൺ ചെയ്യുന്ന ഓരോ സന്തോഷവും ഒരു ദിവസം റിഗ്രറ്റായിട്ട് ചിലപ്പോൾ തിരിച്ചു വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതിനാൽ അങ്ങോട്ട് മാറ്റി വെക്കുക എന്നുള്ളൊരു വാക്ക് കുറച്ചുകൂടി നമുക്കൊന്ന് കുറയ്ക്കാം. ഇപ്പൊ തന്നെ എന്ന വാക്ക് നമുക്ക് ഒന്ന് ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് ജീവിക്കാം. കാരണം സന്തോഷം എന്നുള്ളത് ഒരു ഡെസ്റ്റിനേഷൻ ഒന്നുമല്ല, അതൊരു ഡെയിലി ചോയ്സ് ആണ്. അതുകൊണ്ട് ഇന്ന് തന്നെ ചെറിയ കാര്യങ്ങളിൽ നിങ്ങൾ സന്തോഷം കണ്ടെത്തി ചിരിക്കാനായിട്ട് ഒരു റീസണായി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. കേട്ടുകൊണ്ടേയിരിക്കുന്നത് എൻ്റെ റേഡിയോ 91.2 ഓണാട്ടേര പാസഞ്ചർ ആയിരുന്നു. കൂടെയുള്ളത് ഞാൻ ആർജെ സുമയായിരുന്നു. അപ്പോൾ നാളെ തുടർച്ചയായിട്ട് വീണ്ടും പുതിയൊരു വിഷയവുമായിട്ട് കാണാമെന്ന പ്രതീക്ഷയോടെ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ എൻ്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാരുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കേണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
2: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
4: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
5: കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിനാവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ഓട്ടോ കാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746238320, 9447955116. മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയകാവ്, കരുനാഗപ്പള്ളി.
6: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
7: മൈൻഡ് ചേഞ്ച് ചെയ്യാൻ ട്യൂൺ ചെയ്യൂ എന്റെ റേഡിയോ 91.2.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
5: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
4: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പുറപ്പെടുന്ന ത്രില്ലോണ മെഗാ ഓഫറിലൂടെ ഇപ്പോൾ സ്വന്തമാക്കാം 10 കോടി രൂപയുടെ സമ്മാനങ്ങളും മിതമായ നിരക്കിൽ ലോകോത്തര ഉൽപ്പന്നങ്ങളും. അതെ, ഈ ഓഫർ ഈ ഓണക്കാലത്ത് മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ത്രില്ലോണം യാത്ര അടിപൊളിയായി ആഘോഷിക്കൂ രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോംസ്, കട്ടാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.

0: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
4: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
5: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: റേഡിയോ ജംഗ്ഷൻ
1: ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് ബുധനാഴ്ചയാണ്. എത്ര വേഗമാണല്ലേ ദിവസങ്ങളൊക്കെ ഇങ്ങനെ കടന്നു പോകുന്നത്. അടുത്ത മാസം ഈ ഒരു ടൈമൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഓണം ആഘോഷിക്കാനുള്ള ഓണാഘോഷത്തിലാണ്. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് പെട്ടെന്നാണ് സമയവും കാലവും ഒക്കെ ഇങ്ങനെ കടന്നു പോകുന്നത്. നമുക്ക് മുന്നിൽ കാത്തു നിൽക്കാത്ത സമയത്തിനൊപ്പം തന്നെ അതേ വേഗതയിൽ നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ഒരു പോളിസി. എനിവേ, ഇന്ന് നമ്മൾക്ക് ധാരാളം ജോബ് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ടൂറിസം വകുപ്പിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിനുള്ള അവസരമാണ്. 34 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എറണാകുളത്തായിരിക്കും കേട്ടോ നിയമനം വരുന്നത്. അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഒഴിവുകൾ എന്നൊക്കെ നമുക്ക് നോക്കാം. താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. നമ്മുടെ കേരള ടൂറിസം വകുപ്പിന്റെ എറണാകുളം മേഖലാ കാര്യാലയത്തിന് കീഴിലാണ് വിവിധ ഗസ്റ്റ് ഹൌസുകൾ, യാത്രാനിവാസുകൾ, എക്കോ ലോഡ്ജുകൾ എന്നിവിടങ്ങളിലെ ഒഴിവുള്ള ഹൌസ് കീപ്പിംഗ് സ്റ്റാഫ്, റിസപ്ഷനിസ്റ്റ്, വെയിറ്റേഴ്സ് തുടങ്ങിയ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ഒരു വർഷത്തെ താൽക്കാലിക നിയമനമായിരിക്കും ഇത്. അപ്പോൾ ഹൌസ് കീപ്പിംഗ് സ്റ്റാഫിന്റെ 11 ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 10 ക്ലാസ് ആണ് യോഗ്യത ചോദിച്ചിരിക്കുന്നത്. കൂടാതെ കേരള സർക്കാരിന്റെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഹോട്ടൽ അക്കോമഡേഷൻ ഓപ്പറേഷനിലുള്ള ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജിയിൽ നിന്നും ഹോട്ടൽ അക്കോമഡേഷൻ ഓപ്പറേഷനിൽ ഡിപ്ലോമ അല്ലെങ്കിൽ പി ജി ഉണ്ടായിരിക്കേണ്ടതാണ്. അടുത്തത് വെയിറ്റേഴ്സ് ആൻഡ് ഫുഡ് ബെവറേജ് സ്റ്റാഫാണ്. 9 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പ്രീ ഡിഗ്രി അല്ലെങ്കിൽ പ്ലസ് ടു വിജയമാണ് അടിസ്ഥാന യോഗ്യതയായി ചോദിച്ചിരിക്കുന്നത്. കിച്ചൺ മേറ്റിയുടെ 6 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെയും 10 ക്ലാസ് ആണ് യോഗ്യത ചോദിക്കുന്നത്. റിസപ്ഷനിസ്റ്റിന്റെ 3 ഒഴിവുകളാണ് പറഞ്ഞിരിക്കുന്നത്. കുക്ക് 3 ഒഴിവ്, അസിസ്റ്റന്റ് കുക്ക് 2. ഇങ്ങനെയാണ് ഒഴിവുകളുടെ എണ്ണം. ആകർഷകമായ ശമ്പളം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 18 വയസ്സിനും 40 വയസ്സിനും മധ്യമുള്ളവരാണോ നിങ്ങൾ, നിശ്ചിത യോഗ്യതയുള്ളവരാണോ നിങ്ങൾ എങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. മാത്രമല്ല അർഹമായ വിഭാഗക്കാർക്ക് വയസ്സിളവ് നിയമാനുസൃതമായി ലഭിക്കുന്നതായിരിക്കും. ഇനി എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ദേ പാട്ടുകൾ.

ടൂറിസം വകുപ്പിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒഴിവിനെ കുറിച്ചാണ്. ഒഴിവുകൾ കൃത്യമായി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപേക്ഷാ ഫോം വെബ്സൈറ്റിൽ ലഭിക്കുന്നതാണ്. അത് ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് വിദ്യാഭ്യാസ യോഗ്യതയും അതുപോലെ തന്നെ പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന രേഖകൾ സഹിതം തപാൽ മുഖേനയാണ് അയക്കേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്യുന്നതിനും www.keralatourism.gov.in അല്ലെങ്കിൽ www.keralatourism.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ലാസ്റ്റ് ഡേറ്റ് മറക്കണ്ട, ഓഗസ്റ്റ് 7 ആണ്. ഇത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ്. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. ചില അവസരങ്ങളൊക്കെ നമുക്ക് മുൻകൂട്ടി അറിയാൻ കഴിഞ്ഞെങ്കിൽ എന്ന് നമ്മൾ കുറച്ചെങ്കിലും ആഗ്രഹിക്കാറില്ലേ? അപ്പൊ ദേ, അങ്ങനെ അറിയാൻ കഴിയാതെ പോയി എന്ന് നിങ്ങൾ ഒട്ടും വിചാരിക്കരുത്. റെയിൽവേയിൽ നിങ്ങൾക്കൊരു അവസരമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഇന്ത്യൻ റെയിൽവേയിൽ ജൂനിയർ എഞ്ചിനീയർമാരുടെ ഒഴിവിലേക്കുള്ള വിജ്ഞാപനം വരുന്നുണ്ട്. ജൂനിയർ എഞ്ചിനീയർ തസ്തികയ്ക്ക് പുറമെ ഡിപ്പോ മെറ്റീരിയൽ സൂപ്രണ്ട്, കെമിക്കൽ മെറ്റലർജിക്കൽ അസിസ്റ്റന്റ് എന്നീ തസ്തികകളിലേക്കും ഇതോടൊപ്പം അപേക്ഷിക്കാവുന്നതാണ്. വിവിധ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകളിലായി 4098 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. 18 വയസ്സിനും 33 വയസ്സിനും മധ്യേ പ്രായമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആകർഷകമായ ശമ്പളമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. യോഗ്യത എഞ്ചിനീയറിംഗ് ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമ അതുമല്ലെങ്കിൽ BSc. അപേക്ഷ ഓൺലൈനായിട്ടാണ് സമർപ്പിക്കേണ്ടത്. വിജ്ഞാപനം RRB കളുടെ വെബ്സൈറ്റുകളിലാണ് പ്രസിദ്ധീകരിക്കുന്നത്. August 14 ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് September 13. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ RRB വെബ്സൈറ്റുകൾ ഫോളോ ചെയ്യുക. RRB.IndianRailways.gov.in എന്നതാണ് വെബ്സൈറ്റ്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം RRBയുടെ വെബ്സൈറ്റ് ഇതാണ്, www.RRBTiruvananthapuram.gov.in. എന്തായാലും വളരെ വലിയൊരു അവസരം തന്നെയാണ്. 2025 വിജ്ഞാപനത്തിൽ 2000 ഒഴിവുകൾ ഉണ്ടായിരുന്നു. ഇതിൽ 62 ഒഴിവ് തിരുവനന്തപുരം RRBക്ക് കീഴിലുമായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മേഖലയിലേക്ക് ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും

സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻ എച്ച്, കരുനാഗപ്പള്ളി.

91.2 റേഡിയോ ജംഗ്ഷൻ, ഞാൻ ഗോപികയാണ്. കൂടെയുള്ളത് വിവിധ തൊഴിലൊഴിവുകളുമായി. നമ്മളിനി പോകുന്നത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒഴിവിലേക്കാണ്. എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ മാനേജർ ജൂനിയർ എക്സിക്യൂട്ടീവ് തസ്തികകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. 389 ഒഴിവുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല എഴുത്ത് പരീക്ഷയുണ്ടാവും. തിരഞ്ഞെടുക്കപ്പെടുന്നവർ രാജ്യത്തെവിടെയും ജോലി ചെയ്യാൻ സന്നദ്ധരുമായിരിക്കണം. ബന്ധപ്പെട്ട വിഷയത്തിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ബിരുദമുണ്ടായിരിക്കേണ്ടതാണ്. MBA അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് അല്ലെങ്കിൽ ചാർട്ടേഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റ്, അങ്ങനെ നിരവധി യോഗ്യതകളാണ് നൽകിയിട്ടുള്ളത്. ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ www.aai.aero എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. ആകർഷകമായ ശമ്പളമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപേക്ഷകർക്ക് ബന്ധപ്പെട്ട മേഖലയിൽ 3 വർഷത്തെ പ്രവൃത്തി പരിചയം കുറഞ്ഞതുണ്ടായിരിക്കേണ്ടതാണ്. പ്രായം കണക്കാക്കുന്നത് 32 വയസ്സ് കവിയാൻ പാടില്ല എന്നുള്ളതാണ്. മാത്രമല്ല ജൂനിയർ എക്സിക്യൂട്ടീവിന്റെ 129 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു തസ്തികയിലേക്ക് പ്രായം കണക്കാക്കുന്നത് 27 വയസ്സാണ്. SC/ST വിഭാഗക്കാർക്ക് 5 വർഷത്തെ വയസ്സിളവ് ലഭിക്കുന്നുണ്ട്. കമ്പ്യൂട്ടർ അധിഷ്ഠിത എഴുത്തു പരീക്ഷ ഒബ്ജക്റ്റീവ് മാതൃകയിലായിരിക്കും. രാജ്യത്തെ പ്രധാന നഗരങ്ങളിലായിരിക്കും പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടായിരിക്കുന്നത്. പരീക്ഷാ തീയതി പിന്നീട് അറിയിക്കുന്നതായിരിക്കും. അപേക്ഷാ ഫീസ് 1000 രൂപയാണ്. അത് ഓൺലൈനായിട്ടാണ് അടയ്ക്കേണ്ടത്. വനിതകൾക്കും SC/ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും എയർപോർട്ട്സ് അതോറിറ്റിയിൽ 1 വർഷത്തെ അപ്രന്റിഷിപ്പ് വിജയകരമായി പൂർത്തിയാക്കിയവർക്കും ഈ ഒരു ഫീസ് ബാധകമാകില്ല. ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. August 8 മുതലാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അതിനായി പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ലൈവ് ഫോട്ടോ, ഒപ്പ്, വിരലടയാളം, സ്വന്തം കൈപ്പടയിൽ എഴുതിയ പ്രസ്താവന എന്നിവ വിജ്ഞാപനത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള മാതൃകയിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപേക്ഷ സ്വീകരിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് September 9. അപ്പോൾ വെബ്സൈറ്റ് മറക്കണ്ട. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും www.aai.aero.

0: നിങ്ങളുടെ സ്വന്തം ജോണി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാരുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലി രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
0: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ. ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ തെക്കൻ കേരളത്തിലെ ബിഗ്ഗസ്റ്റ് ഹോം അപ്ലയൻസസ് ആയ രശ്മി ഹാപ്പി ഹോംസിലൂടെ പർച്ചേസ് ചെയ്താലോ? അതും ഈ ഓണക്കാലത്ത്. മാത്രമോ, കാറ്, സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും. സമ്മാനങ്ങൾ മാത്രമല്ല, വമ്പൻ ഓഫറുകളും രശ്മി ഹാപ്പി ഹോംസിലുണ്ട്. അപ്പോൾ ഈ പൊന്നോണം ത്രില്ലോണമാക്കാം രശ്മി ഹാപ്പി ഹോംസിലൂടെ. ഉടൻ തന്നെ നിങ്ങളുടെ അടുത്തുള്ള രശ്മി ഹാപ്പി ഹോം സന്ദർശിക്കൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.

തിരികെ എത്താൻ വേണ്ടി റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിലേക്ക് ഇപ്പോൾ ഇതാ ഒരു സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള അവസരം വന്നിട്ടുണ്ട്. കൊട്ടാരക്കര കാനറ ബാങ്ക് ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഫാസ്റ്റ് ഫുഡ് നിർമ്മാണം, ബ്യൂട്ടീഷ്യൻ, ഫാഷൻ ഡിസൈനിങ് പരിശീലന പരിപാടികളിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അപേക്ഷകർ 18 വയസ്സിനും 50 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരാണെങ്കിൽ, സ്വന്തമായി സംരംഭം നടത്താൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. നിങ്ങൾ BPL വിഭാഗത്തിൽപ്പെടുന്നവരായിരിക്കണം. അതുപോലെ തന്നെ കുടുംബശ്രീ അംഗങ്ങളാണെന്നുണ്ടെങ്കിൽ മുൻഗണനയുണ്ട് കേട്ടോ. പരിശീലനം, ഭക്ഷണം, താമസം ഇവയെല്ലാം സൗജന്യമാണ്. ഫാസ്റ്റ് ഫുഡ് നിർമ്മാണം ഒരു 12 ദിവസത്തെ കോഴ്സാണ്. ബ്യൂട്ടീഷ്യൻ കോഴ്സ് 35 ദിവസത്തേതാണ്. ഫാഷൻ ഡിസൈനിങ് കോഴ്സ് 31 ദിവസത്തേതാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മേൽവിലാസം, പ്രായം, ഫോൺ നമ്പർ ഇവ സഹിതം ഡയറക്ടർ കാനറ ബാങ്ക് ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന ഇൻസ്റ്റിറ്റ്യൂട്ട് PM ജവഹർ നവോദയ വിദ്യാലയത്തിനു സമീപം ETC PO കൊട്ടാരക്കര എന്ന വിലാസത്തിൽ ബന്ധപ്പെടേണ്ടതാണ്. അപ്പോൾ താല്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി 9809974648 എന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്യുക.

റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിലേക്ക്. അപ്പോൾ ഇത് നമ്മൾ അടുത്തതായി പോകുന്നത് ഒരു പ്രധാനപ്പെട്ട അറിയിപ്പിലേക്കാണ് കേട്ടോ. നമ്മുടെ കേരളത്തിലെ സർക്കാർ, സ്വകാര്യ, സ്വാശ്രയ ഫാർമസി കോളേജുകളിൽ ബി ഫാം പ്രവേശനത്തിനുള്ള അലോട്ട്മെന്റ് നടപടി ആരംഭിച്ചിട്ടുണ്ട്. കിം ഫാർമസി റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് CEE.kerala.gov.in ഈ ഒരു വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് ഇപ്പോൾ തന്നെ ഓപ്ഷൻ നൽകാവുന്നതാണ്. ഈ വരുന്ന 31st വൈകിട്ട് 4 മുൻപ് ഓപ്ഷൻ നൽകേണ്ടതുമാണ്. 1st പ്രൊവിഷണൽ അലോട്ട്മെന്റും 2nd ആദ്യഘട്ട അലോട്ട്മെന്റുമാണ് പ്രസിദ്ധീകരിക്കുന്നത്. അലോട്ട്മെന്റ് ലഭിച്ചവർക്ക് 3 മുതൽ 5 വൈകുന്നേരം 4 വരെ ഓൺലൈനായി ഫീ അടയ്ക്കാനും കോളേജുകളിലെത്തി പ്രവേശനം നേടാനും സാധിക്കുന്നതാണ്. തുടർന്നുള്ള അലോട്ട്മെന്റുകളുടെ തീയതി പിന്നീട് പ്രഖ്യാപിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷനുകൾ നൽകുന്ന സമയത്ത് രജിസ്ട്രേഷൻ ഫീയായി 2000 രൂപയാണ് അടയ്ക്കേണ്ടത്. പട്ടികജാതി പട്ടികവർഗ OEC വിഭാഗക്കാർക്കും ജുവനൈൽ, നിർഭയ, ശ്രീചിത്ര ഹോമുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കും 500 രൂപയാണ് ഈ ഒരു ഫീ വരുന്നത്. അലോട്ട്മെന്റ് ലഭിച്ചാൽ ഈ തുക പ്രവേശന സമയത്ത് ഫീയിൽ നിന്ന് കുറയ്ക്കുന്നതായിരിക്കും. അലോട്ട്മെന്റ് ലഭിച്ചില്ലെങ്കിൽ തിരികെ നൽകുന്നതുമായിരിക്കും. ആകെ 62 കോളേജുകളാണുള്ളത്. ആലപ്പുഴ, കോഴിക്കോട്, കോട്ടയം, തിരുവനന്തപുരം, കണ്ണൂർ എന്നീ മെഡിക്കൽ കോളേജുകളിലാണ് സർക്കാർ മേഖലയിലെ 5 ഫാർമസി കോളേജുകൾ ഉള്ളത്. 57 സ്വകാര്യ സ്വാശ്രയ കോളേജുകളുമുണ്ട്. സർക്കാർ ഫാർമസി കോളേജുകളിൽ 17,370 രൂപയാണ് പ്രതിവർഷം ഫീയായിട്ട് നൽകേണ്ടത്. സ്വകാര്യ സ്വാശ്രയ കോളേജുകളിൽ 114,268 രൂപയാണ്. കൂടാതെ ട്യൂഷൻ ഫീയായിട്ട് 43,848 രൂപ സ്പെഷ്യൽ ഫീയും ഉണ്ട്. ഇത് ബിഫാം അലോട്ട്മെന്റിന്റെ കാര്യമാണ്. അലോട്ട്മെന്റ് കാത്തിരിക്കുന്നവർ ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമല്ലോ അല്ലേ.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
4: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
3: ഏവർക്കും സ്വാഗതം.
4: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
6: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നു.
3: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
7: റേഡിയോ ജംഗ്ഷൻ.

യെസ് ബാക്ക് ടു റേഡിയോ നാടി 1.2 റേഡിയോ ജംഗ്ഷൻ. നമ്മളങ്ങനെ വിവിധ തൊഴിലൊഴിവുകളുമായി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ 2026-27 റിക്രൂട്ട്മെന്റ് പ്രോജക്ടിന് കീഴിൽ 395 ഓഫീസർ തസ്തികകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ജനറൽ ബാങ്കിംഗ് ഓഫീസർ, സ്പെഷ്യലിസ്റ്റ് ഓഫീസർ, ഡൊമൈൻ വിദഗ്ധർ എന്നീ വിഭാഗങ്ങളിലാണ് ഒഴിവുകളുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ വരുന്ന 10 August വരെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്കിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് പോയാലോ? ഞാൻ പറഞ്ഞില്ലേ, ആകെ 395 ഒഴിവുകളാണ് വിവിധ തസ്തികകളായിട്ടുള്ളത്. മാനേജർ 163, സീനിയർ മാനേജർ 153, ചീഫ് മാനേജർ 52, അസിസ്റ്റന്റ് ജനറൽ മാനേജർ 20, ഡെപ്യൂട്ടി ജനറൽ മാനേജർ 7 എന്നിങ്ങനെയാണ് ഒഴിവുകൾ. SC/ST ഉദ്യോഗാർത്ഥികൾക്ക് 177 രൂപയാണ് GST ഉൾപ്പെടെ അപേക്ഷാ ഫീസ്. ജനറൽ EWS OBC വിദ്യാർത്ഥികൾക്ക് 1180 രൂപയാണ് GST ഉൾപ്പെടെ അപേക്ഷാ ഫീസായിട്ട് വരുന്നത്. മാത്രമല്ല ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിംഗ്, UPI, വാൾട്ടുകൾ തുടങ്ങിയ വഴി ഫീസ് അടയ്ക്കാവുന്നതാണ്. ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്നതിന് ആവശ്യമായ കുറച്ച് രേഖകളുണ്ട്. അതായത് നിങ്ങളുടെ അപേക്ഷ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് സമീപകാലത്തെടുത്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോ, വെള്ളക്കടലാസിൽ എഴുതി അതും കറുത്ത മഷി കൊണ്ടുള്ള ഒപ്പ്, കൈവിരലടയാളം, സ്വന്തം കൈപ്പടയിൽ എഴുതിയ ഡിക്ലറേഷൻ, വാലിഡ് ഫോട്ടോ ID, അത് ആധാർ കാർഡോ പാൻ കാർഡോ, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, വോട്ടർ ID ഇവയിലേതെങ്കിലും ആകാം. അവസാന നിമിഷത്തെ സാങ്കേതിക തടസ്സങ്ങൾ ഒഴിവാക്കാനായി 10 August മുൻപായി ഈ പറയുന്ന അപേക്ഷാ നടപടികളൊക്കെ പൂർത്തിയാക്കാനായി ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും നല്ലതായിരിക്കും. താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം.

0: ചു പോകുന്നു എന്റെ വഴിയേ തിരിച്ചു പോകുന്നു.
1: റേഡിയോ ജംഗ്ഷൻ.

വൺസ് അഗെയിൻ ബാക്ക് ടു 91.2 റേഡിയോ ജംഗ്ഷൻ. ഇതാ മെഴുവേരി സർക്കാർ വനിതാ ഐടിഐയിൽ ഡ്രാഫ്റ്റ്മാൻ സിവിൽ ഫാഷൻ ഡിസൈനിങ് ടെക്നോളജി ട്രേഡുകളിൽ സ്പോട്ട് അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. ജൂലൈ 30 രാവിലെ 10 മുതൽ ഓഗസ്റ്റ് 8 വൈകിട്ട് 5 വരെ അസൽ സർട്ടിഫിക്കറ്റുകൾ, ടിസി, ഫീസ് എന്നിവ സഹിതം ഹാജരായി താല്പര്യമുള്ളവർക്ക്, നിശ്ചിത യോഗ്യതയുള്ളവർക്ക് പ്രവേശനം നേടാവുന്നതാണ്. ഈ ഒരു ട്രെയിനിങ് സൗജന്യമായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്കായി 9496363325 ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ വെട്ടിക്കവല സർക്കാർ ഐടിഐയിലും NCVT അംഗീകാരമുള്ള ഒരു വർഷത്തെ വുഡാൻ ടെക്നീഷ്യൻ ട്രേഡിലുള്ള ഒഴിവുള്ള സംവരണ സീറ്റുകളിലേക്ക് പട്ടികവർഗ വിഭാഗക്കാർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 10-ാം ക്ലാസ് പരാജയപ്പെട്ടവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. പരിശീലനം, ഉച്ചഭക്ഷണം, പ്രഭാത ഭക്ഷണം ഇവ സൗജന്യമായിരിക്കും. പരിശീലനം പൂർത്തിയാകുന്നവർക്ക് പ്ലേസ്മെന്റും സ്വയം തൊഴിൽ ചെയ്യുന്നതിന് പണിയായുധങ്ങൾ വാങ്ങുന്നതിനായി 3000 രൂപയും നൽകുന്നതാണ്. അപ്പോൾ ഈ ഒരു കോഴ്സിലേക്കും താല്പര്യമുള്ളവർക്ക് ചേരാവുന്നതാണ്. കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ 9495100038. അപ്പോൾ ഇത് ഇന്നത്തെ റേഡിയോ ജംഗ്ഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഞാൻ ഗോപിക, ടാറ്റാ, ബൈ ബൈ പറയുന്നു. കേട്ടുകൊണ്ടേ ഇരിക്കൂ എൻ്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: എന്ത് സമ്പത്തുണ്ടായിരുന്നതാ? ദാ കിടക്കുന്ന ചട്ടിയും കലും. കഷ്ടം പോന്ന പോക്ക് കണ്ടോ?
1: ആരുടെ കാര്യമാ പറഞ്ഞത്?
0: ദേ അങ്ങോട്ട് നോക്കിയേ.
1: ഓ, പ്രകാശനോ? പണ്ടൊക്കെ എത്ര പേര് ആ പ്രകാശന്റെ വീട് തിരക്കി വന്നിരുന്നത്.
0: മുറ്റം നിറച്ച് കാറും ബൈക്കുമായിരുന്നു വരുന്നതെല്ലാം, വൻ പാർട്ടികളുമായിരുന്നു.
1: എന്നാൽ ഈ കാശല്ലേ അങ്ങോട്ട് പോയി ആർക്കും ഒരു വീട് കിട്ടുന്നില്ലല്ലോ.
0: ചിലരിവിടെ വന്നിരുന്ന് പറയും കോൺട്രാക്ട് എടുത്ത് പൊട്ടിപ്പോയതാണെന്നും.
1: കാശ് അടവെക്കാൻ കൊടുത്തു പോയതാണെന്നും എന്നോട് പറഞ്ഞിട്ടുണ്ട്.
0: എന്തോ ആയാലും താമസിക്കുന്ന 8 സെന്റ് വസ്തുവിൽ ഒതുങ്ങി. എന്തോ ആയിരുന്നു, 4 കാറ്, 4-5 ബൈക്ക്, വില കൂടിയ പട്ടികള്.
1: കൂട്ടുകച്ചവടം നടത്തി പൊട്ടിപ്പോയതാണെന്നും ഒരു ന്യൂസ് ഉണ്ട്.
0: ഷെയർ ചെയ്ത് കച്ചവടം നടത്തുന്നൊക്കെ അബദ്ധമാ. കപ്പലണ്ടി കച്ചവടമായാലും ഒറ്റക്കേ നടത്താവൂ.
1: ഭാര്യ വീട്ടിലെ വസ്തുവും വിറ്റോണ്ട് വന്ന് ബിസിനസ്സിൽ ഇട്ടു.
0: ദൈവമേ, ആ പറമ്പ് ഇന്നത്തെ കാലത്ത് മുറിച്ചു മുറിച്ച് വിറ്റിരുന്നെങ്കിലേ രൂപ എത്ര കിട്ടിയേനെ.
1: അതൊന്നും അന്ന് ആലോചിച്ചില്ല. ആലോചിച്ചില്ലെന്ന് മാത്രമല്ല, ഭാര്യ വീട്ടുകാര് സന്തോഷത്തോടെ വിറ്റുകൊടുക്കുകയും ചെയ്തു.
0: ഇതിനിടയ്ക്ക് 2-3 ബോട്ട് വാങ്ങിയായിരുന്നു.
1: അത് വൻ നഷ്ടത്തിലായി. ഒന്നാമത് ഈ ബോട്ട് ബിസിനസിനെ കുറിച്ച് പ്രകാശന് വലിയ ബോധമില്ലായിരുന്നല്ലോ.
0: പിന്നെ കൊറേ നാട്ടുകാരും പറ്റിച്ചു. സൗജന്യമായിട്ട് കാശ് മേടിച്ചവരുമുണ്ട്, കടം മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കാത്തവരുമുണ്ട്.
1: തിരിച്ചു കൊടുക്കാത്ത മാന്യന്മാരാണ് പ്രകാശം പൊട്ടി പാളീസായെന്ന് നാട് മുഴുവൻ നടന്നു പറയുന്നത്.
0: ഈ പ്രകാശന്റെ ഡ്രൈവർമാരുടെ കയ്യിൽ നിന്ന് വരെ പ്രകാശന് കാശ് കടം മേടിക്കേണ്ട അവസ്ഥ വന്നു.
1: എന്തോ ആയിസാവു, മോഹനെ ഡിസ്ചാർജ് ചെയ്തോടാ.
2: അമ്മാവ, ഇതുവരെ മോഹനന്റെ രോഗം എന്താണെന്ന് ആരും കണ്ടുപിടിച്ചില്ല.
0: അയ്യോ, അതെന്താ?
2: അമ്മാവ്, എല്ലാ വിഭാഗത്തിലെ ഡോക്ടർമാരും വന്ന് പരിശോധിച്ചിട്ട് സ്കാനിങ്ങും എക്സ്റേ എല്ലാം എടുത്ത് നോക്കി. എന്താ രോഗമെന്നും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നെന്നും അവർക്ക് ആർക്കും ഒരു പിടിയും കിട്ടുന്നില്ല.
1: ഇപ്പൊ എന്താ അവന്റെ അവസ്ഥ?
2: മോഹനൻ കട്ടിലേ നിന്ന് എഴുന്നേറ്റിരുന്ന മൂക്കിൽ നിന്ന് ചോര വരും.
0: എന്റെ ഈശ്വര, എന്തായി കേൾക്കുന്നതൊക്കെ.
2: ചില സമയത്ത് വെള്ളം ചോദിക്കും. വെള്ളം കുടിക്കുമ്പോ വയറ്റിൽ നിന്ന് വേദന കൂടി നിലവിളിക്കും.
0: അയ്യോ, മതിസാവു, എനിക്ക് കേക്കണ്ട.
1: ആശുപത്രിയിൽ ആരുണ്ടോടാ?
2: അവന്റെ അമ്മയുണ്ട്. ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി എന്റെ വീട്ടിൽ കൊടുത്തിട്ട് വീണ്ടും ആശുപത്രിയിലോട്ട് തന്നെ പോവാ.
1: ഡോക്ടർമാരെന്തോ പറയുന്നു.
2: നാളെ ചിലപ്പോ മെഡിക്കൽ കോളേജിലോട്ട് മാറ്റേണ്ടി വരും. നാളെ ഏതാണ്ടിന്റെയൊക്കെ റിസൾട്ട് കൂടി വരാനുണ്ട്. അതുകൂടി കിട്ടിയിട്ട് നോക്കാന്ന് അവര് പറയുന്നത്.
0: മെഡിക്കൽ കോളേജിലൊക്കെ കൊണ്ടുപോയാലും ആരവിടെ നിക്കവിടാ?
2: ഭോപ്പാലിന്ന് മരുമോനും മോളും ഒക്കെ വരുമെന്ന് പറയുന്നു.
1: ഇടാ, വന്നാ തന്നെ എത്ര നാൾ അവരിവിടെ നിക്കും?
0: നാളെ നമുക്കൊന്ന് പോണം, ഒന്ന് കാണണം. എന്തോ ഒരു നല്ല തുക അവന് കൊടുക്കണം.
2: അമ്മാവിക്കെങ്കിലും അത് തോന്നിയല്ലോ. മോഹനൻ ഒരുപാട് പേരെ സഹായിച്ചിട്ടുള്ളതാ. കരിക്കനത്തെ രാമേന്ദ്രനെയൊക്കെ അയാളൊന്നും അവിടുന്ന് കേറിയ പോലും ഇല്ല.
1: അവൻ ആർക്കാ സഹായിക്കാത്തത്? ഈ നാട്ടിൽ അവന്റെ സഹായം കിട്ടാത്ത ആരും ഇല്ല.
0: പുളിക്കരയിലെ ഗോവിന്ദനെ വണ്ടി ഇടിച്ച് ചോര ഒലിപ്പിച്ച് കടന്നപ്പം എല്ലാരും നോക്കി നിന്നേത്.

0: എങ്ങനെ ഇരിക്കുന്നെന്ന് ചോദിക്കും.
1: തറയെ കുത്തി നിൽക്കുമെന്ന് പറയാൻ ഞാൻ എന്താ? പിന്നല്ലാതെ
2: രോഗമൊക്കെ കുറഞ്ഞ് ചികിത്സയൊക്കെ ഭേദമായിട്ട് അവൻ ഇവിടെ തിരിച്ചു വരുമല്ലോ മോഹൻ. അന്നേരം അവനോട് ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു മനസ്സിലാക്കും.
1: ഞാനും പറയും, മേലാൽ ഒറ്റ മനുഷ്യർക്ക് ഉപകാരം ചെയ്യാൻ നിൽക്കരുതെന്ന്.
2: അഥവാ ആരെങ്കിലും സഹായിക്കണമെന്നുണ്ടെങ്കിൽ പരിചയമില്ലാത്തവരെ സഹായിക്കാൻ പറയും.
1: എന്തൊരു ഗതികെട്ട കാലമായത്. ബന്ധുക്കട വീട്ടിൽ പോകില്ല, മരണം അറിഞ്ഞാൽ ശവദാഹം എപ്പോഴാണെന്ന് തിരക്കുക, അതനുസരിച്ച് പോവുക. ഹോ, നന്മ ചെയ്താൽ നന്മയല്ലേ കിട്ടേണ്ടത്? കലിയുഗ കാലത്തു നന്മ ചെയ്താൽ പാറപ്പുറത്ത് വിതച്ച വിത്തുപോൽ.
3: നെല്ലും പതിരും തയ്യാറാക്കി അവതരിപ്പിച്ചത് വടക്കുംതല ശ്രീകുമാർ. ശബ്ദം നൽകിയവർ വടക്കുംതല ശ്രീകുമാർ, താമരക്കുളം മണി, വിദ്യാസാഗർ.

0: ഹിന്ദ് റേഡിയോ 91.2 ചുറ്റുവട്ട വിശേഷത്തിലേക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാനാണ്, എന്റെ പേര് ആതിര. തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പതിപ്പായ VBG റാംജി നിയമപ്രകാരം കേരളത്തിലെ ഓരോ പ്രദേശത്തെയും കൃഷി ജോലിക്കായുള്ള ഇടവേള നിശ്ചയിക്കുന്നതിന് പഞ്ചായത്ത് തല സമിതികൾ രൂപവത്കരിക്കുന്നു. കേരളത്തിലെ ഓരോ പ്രദേശത്തെയും കൃഷി ജോലിക്കുള്ള ഇടവേള നിശ്ചയിക്കുന്നതിന് പഞ്ചായത്ത് തല സമിതികൾ രൂപവത്കരിക്കുന്നു. പുതിയ നിയമത്തിലെ സെക്ഷൻ 6 പ്രകാരം ഒരു സാമ്പത്തിക വർഷം കാർഷിക പ്രാധാന്യമുള്ള 60 ദിവസങ്ങളിൽ തൊഴിലുറപ്പ് പദ്ധതി നിർബന്ധമായും നിർത്തിവെക്കണം. സംസ്ഥാനത്തെ കൃഷി ും കാലാവസ്ഥാ പ്രത്യേകതകളും കണക്കിലെടുത്ത് ഈ 60 ദിവസം ഓരോ ഗ്രാമപഞ്ചായത്ത് അടിസ്ഥാനത്തിലും പ്രാദേശികമായി നിശ്ചയിക്കാനാണ് സമിതികൾ രൂപവത്കരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാനായുള്ള സമിതിയിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, കൃഷി ഓഫീസർ എന്നിവർ അംഗങ്ങളും പഞ്ചായത്ത് സെക്രട്ടറി കൺവീനറുമായിരിക്കും. ഓരോ ഗ്രാമപഞ്ചായത്തിലെയും പ്രധാന വിളകൾ, നടീൽ വിളവെടുപ്പ് കാലങ്ങൾ, കാർഷിക കാലാവസ്ഥാ മേഖല എന്നിവ പരിഗണിച്ച് 60 ദിവസത്തെ സീസൺ നിശ്ചയിക്കും. ഗ്രാമപഞ്ചായത്ത് തലത്തിലെ സീസൺ വിവരങ്ങൾ ജില്ലാ ആസൂത്രണ സമിതി വഴി സംസ്ഥാന തൊഴിലുറപ്പ് മിഷന് സമർപ്പിക്കും. ഇത് ക്രോഡീകരിച്ച് സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിക്കും. പിന്നീട് സീസണിൽ മാറ്റം വരുത്തണമെങ്കിൽ ഓരോ സാമ്പത്തിക വർഷവും ആരംഭിക്കുന്നതിന് 2 മാസം മുൻപെങ്കിലും സംസ്ഥാന മിഷൻ സർക്കാരിനെ അറിയിക്കണം. കാർഷിക സീസണിൽ തൊഴിലുറപ്പ് നിർബന്ധമായും നിർത്തിവെക്കണമെന്ന കേന്ദ്ര നിയമത്തിലെ വ്യവസ്ഥ കേരളത്തിന്റെ സാഹചര്യത്തിൽ തീർത്തും അപ്രസക്തമാണെന്ന് വിമർശനമുയർന്നിട്ടുണ്ട്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ വൻകിട ഏകവിള കൃഷി രീതിയും അവിടുത്തെ വിളവെടുപ്പ് കാലവും മുന്നിൽ കണ്ടുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഈ വ്യവസ്ഥ കൊണ്ടുവന്നിട്ടുള്ളത്. കാർഷിക മേഖലയിൽ സീസണിലെ തൊഴിലാളി ക്ഷാമം പരിഹരിക്കുന്നതിനാണിത്. എന്നാൽ കേരളത്തിൽ വിവിധയിനം വിളകൾ ഒന്നിടവിട്ട് വർഷം മുഴുവൻ കൃഷി ചെയ്യുന്നുണ്ട്. അതിനാൽ സംസ്ഥാനത്ത് കാർഷിക പ്രാധാന്യമുള്ള ഒറ്റ സീസൺ വേർതിരിക്കുക പ്രായോഗികമല്ല. പൊതുവിദ്യാലയങ്ങളിൽ 13 August ഓണപരീക്ഷ തുടങ്ങും. LP UP ഹൈസ്കൂൾ വിഭാഗങ്ങളിലാണ് 13 പരീക്ഷ തുടങ്ങുക. ഹയർ സെക്കൻഡറി 14 തുടങ്ങുക. എല്ലാ വിഭാഗങ്ങളിലും 20 പരീക്ഷ അവസാനിക്കും. 21 പ്രവൃത്തി ദിവസമായിരിക്കും. അന്ന് സ്കൂളുകൾ ഓണാവധിക്ക് അടയ്ക്കും. പരീക്ഷാ ദിവസങ്ങളിൽ സർക്കാർ അവധി പ്രഖ്യാപിച്ചാൽ അന്നത്തെ പരീക്ഷ 21 നടത്തും. 31 അവധിക്ക് ശേഷം തുറക്കുക. നഴ്സിംഗ് ഓഫീസർ നിയമനത്തിനായുള്ള പരീക്ഷയ്ക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. 27 സ്ഥാപനങ്ങളിലായി 2218 ഒഴിവാണുള്ളത്. അല്ലെങ്കിൽ ഡിപ്ലോമയും 2 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ് അപേക്ഷിക്കാനുള്ള യോഗ്യത. എയർപോർട്സ് അതോറിറ്റിയിൽ 389 മാനേജർ, ജൂനിയർ എക്സിക്യൂട്ടീവ് ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചതാണ്. ഈ ആഴ്ചയിലെ മറ്റൊരു പ്രധാന തൊഴിൽ വിജ്ഞാപനം. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ അപ്രന്റീസ്ഷിപ്പിന് വ്യോമസേനയിൽ അഗ്നിവീർ നോൺ കോംപാറ്റന്റ് തിരഞ്ഞെടുപ്പിനും ഇന്ന് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയും ശക്തമായ കാറ്റും. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട്. മത്സ്യബന്ധനത്തിന് വിലക്കില്ല. കൃഷ്ണപുരം താമരക്കുളം റോഡിലെ റെയിൽവേ ഗേറ്റുകൾ വവ്വക്കാവ്. തൊഴിലുറപ്പ് നിർത്തിവെച്ചാലും ഇവർ കാർഷിക ജോലികളിലേക്ക് മാറാനുള്ള സാധ്യത കുറവാണ്. ഭൂപ്രകൃതിയും കാലാവസ്ഥയും കാരണം കേരളത്തിൽ തൊഴിലുറപ്പ് ജോലികൾ ചെയ്യാൻ സാധിക്കുന്ന മാസങ്ങൾ പരിമിതമാണ്. ഇതിനിടയിൽ നിർബന്ധിതമായി 60 ദിവസത്തെ തൊഴിൽ നിഷേധം കൂടി വരുന്നത് തൊഴിലാളികളുടെ ഉപജീവനത്തെ ബാധിക്കും. ഇതോടുകൂടി ചുറ്റുവട്ട വാർത്തകൾ പൂർണ്ണമാകുന്നു. കാതോർത്തിരിക്കോ എൻ്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.
1: നിങ്ങൾക്കിഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻ്റെ റേഡിയോ 91.2.

0: ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. രാജ്യസഭ 2 മണിവരെ നിർത്തിവച്ചു. പദ്ധതികൾ വൈകുന്നത് മൂലമുള്ള സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാൻ 5 സുപ്രധാന പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ മന്ത്രിസഭായോഗത്തിൽ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരള വിജിലൻസ് ആന്റ് ആന്റി കറപ്ഷൻ ബ്യൂറോ നടപ്പാക്കുന്ന പ്രോജക്ട് സീറോ സംസ്ഥാനതല പദ്ധതി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം നാളെ അവസാനിക്കും. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ശക്തമായ കാറ്റോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ ഭാരോദ്വഹനത്തിലും പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടത്തിലും ഇന്ത്യയ്ക്ക് വെള്ളി. ആകെ മെഡൽ 12. വാർത്തകൾ വിശദമായി. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിനെതിരെ നടന്ന പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. പ്രതിഷേധം ശക്തമായതോടെ ഇരുസഭകളും 12 മണിവരെ നിർത്തിവച്ചു. രാജ്യസഭയിൽ നടപടികൾ പുനരാരംഭിച്ചെങ്കിലും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് 2 മണിവരെ നിർത്തിവയ്ക്കുകയായിരുന്നു. പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിന് കർശന നടപടികൾ ഉറപ്പുവരുത്തുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചകൾ ലോക്സഭയിൽ പുനരാരംഭിച്ചു. പദ്ധതികൾ വൈകുന്നത് മൂലമുള്ള സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാൻ പൊതുഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഭരണ നിർവഹണവുമായി ബന്ധപ്പെട്ട ഒരു ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇതിനായി 5 സുപ്രധാന പരിഷ്കാരങ്ങൾ നടപ്പാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് മന്ത്രിസഭായോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി.
1: ഒന്ന്, ഒരു അസറ്റ് മാനേജ്മെന്റ് പ്ലാറ്റ്ഫോമാണ്. സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള മുഴുവൻ അസറ്റ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അത് സർക്കാരിന്റെ പോർട്ടലിലുണ്ടാവും. 2, പ്ലാൻ സ്പേസ് 2, അതൊരു പ്രോജക്ട് രജിസ്റ്ററാണ്. എല്ലാ പ്രോജക്ടുകളും ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ്. 3, ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ സമഗ്രമായ ഒരു അസറ്റ് രജിസ്റ്റർ. 4, കാര്യം, കാലഹരണപ്പെട്ടതും അനാവശ്യവും പരസ്പര വിരുദ്ധവുമായ നിയമങ്ങളുടെ സമഗ്രമായ അവലോകനവും അതിന്റെ ഭേദഗതിയും. 5, മികച്ച ജീവിത സൌകര്യത്തിനും ബിസിനസ് സുഗമമാക്കുന്നതിനുള്ള പ്രോസസ് പരിഷ്കാരങ്ങൾ.
0: രാജ്യത്ത് മറ്റൊരു തൊഴിൽ നിയമവും പ്രാബല്യത്തിൽ ഇല്ലാത്തതിനാൽ തൊഴിലാളികൾക്ക് സംരക്ഷണമേകാൻ പുതിയ ലേബർ കോഡ് കേരളത്തിലും നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഡൽഹിയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ കേരളത്തിലെടുത്ത കേസുകളിലെ നടപടികൾ ആഭ്യന്തര വകുപ്പ് തീരുമാനിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഓണക്കാലത്തെ മുന്നൊരുക്കങ്ങൾ അന്തിമഘട്ടത്തിലെന്ന് പറഞ്ഞ അദ്ദേഹം, 16 ഇനങ്ങളടങ്ങിയ 6 ലക്ഷത്തിലധികം സൌജന്യ ഓണക്കിറ്റുകൾ ഓഗസ്റ്റ് 10 മുതൽ 20 വരെ വിതരണം ചെയ്യുമെന്നും അറിയിച്ചു. സർക്കാർ നിയമ കലാലയങ്ങളിലേക്ക് പുതുതായി നിയമിതരായ അസിസ്റ്റന്റ് പ്രൊഫസർമാർക്കുള്ള നിയമന ഉത്തരവ് മുഖ്യമന്ത്രി വി ഡി സതീശൻ കൈമാറി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി റോജി എം ജോൺ അധ്യക്ഷത വഹിച്ചു. 35 പേർക്കാണ് നിയമന ഉത്തരവ് കൈമാറിയത്. സർക്കാർ ഓഫീസിൽ അഭിമാനത്തോടെ വരാൻ ഓരോ പൌരനും കഴിയണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരള വിജിലൻസ് ആന്റ് ആന്റി കറപ്ഷൻ ബ്യൂറോ നടപ്പാക്കുന്ന പ്രോജക്ട് സീറോ സംസ്ഥാനതല പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അഴിമതിക്കെതിരെ പോരാടാൻ യുവജനങ്ങളെ വിജിലൻസ് കമാൻഡോകളായി അണിനിരത്തുകയും ആഭ്യന്തര വിജിലൻസ് ഓഫീസർമാർക്കായി വർക്ക്ഷോട്ടുകൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം നാളെ അവസാനിക്കും. സെൻസസ് 1 ഘട്ടത്തിൽ വീടുകളുടെ വിവരശേഖരണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിറപുത്തരി മഹോത്സവത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം പുത്തരിക്കണ്ടത്ത് കൊയ്ത്തുത്സവം നടന്നു. മന്ത്രി കെ മുരളീധരൻ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. മേയർ വി വി രാജേഷ് അധ്യക്ഷത വഹിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: നിറപുത്തരി മഹോത്സവത്തോടനുബന്ധിച്ച് പുത്തരിക്കണ്ടത്ത് വിളയിച്ച നെൽക്കതിർ ഇന്ന് വൈകുന്നേരം സമർപ്പിക്കും. കൊയ്ത്തുത്സവത്തിന്റെ ഭാഗമായി കൊയ്തെടുത്ത നെൽക്കതിരുകൾ കെട്ടുകളായി മേയർ വി വി രാജേഷിന്റെ നേതൃത്വത്തിൽ ഇന്ന് വൈകുന്നേരം പുത്തരിക്കണ്ടത്ത് നിന്ന് വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ എത്തിക്കും. പാലക്കാട് കൊല്ലങ്കോട് നിന്നുള്ള നെൽക്കതിരും ചടങ്ങിന്റെ ഭാഗമായി എത്തിക്കും. അടുത്ത മാസം 3 ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രശസ്തമായ നിറപുത്തരി ചടങ്ങ്.
0: 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി മ്യൂസിയം ഓഡിറ്റോറിയത്തിൽ പുതിയതായി സ്ഥാപിച്ച സ്റ്റെയർ ലിഫ്റ്റിന്റെയും 3D തിയേറ്ററിൽ സ്ഥാപിച്ച റാമ്പിന്റെയും ഉദ്ഘാടനം മന്ത്രി ഒ ജെ ജനീഷ് ഇന്ന് വൈകിട്ട് നിർവഹിക്കും. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ചടങ്ങിൽ അധ്യക്ഷനാകും. ഭിന്നശേഷി സൌഹൃദവും സാമൂഹിക നീതിയും ഉറപ്പാക്കുന്ന സമഗ്രമായ പ്രവേശന സൌകര്യങ്ങളാണ് ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ശക്തമായ കാറ്റോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മുതൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് മലയോര മേഖലകളിൽ ശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് നാളെ 2 വർഷം. 2 ആണ്ട് പൂർത്തിയാകുമ്പോൾ ഉരുൾ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് പുത്തുമലയിലെ ഹൃദയഭൂമിയിൽ നാളെ സർവമത പ്രാർത്ഥനയും പുഷ്പാർച്ചനയും നടക്കും. ജില്ലാ ഭരണകൂടത്തിന്റെയും മേപ്പാടി ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിലാണ് ഹൃദയഭൂമിയിൽ അനുസ്മരണവും സർവമത പ്രാർത്ഥനയും നടക്കുന്നത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്ന ദുരന്ത ബാധിതരെയും കുടുംബാംഗങ്ങളെയും കൽപ്പറ്റയിൽ നിന്ന് പുത്തുമലയിലേക്കും തിരികെ കൽപ്പറ്റയിലേക്കും എത്തിക്കുന്നതിന് KSRTC പ്രത്യേക സർവീസുകൾ നടത്തും. കൊല്ലം തങ്കശ്ശേരിയിൽ മത്സ്യബന്ധന വള്ളം മുങ്ങി മത്സ്യത്തൊഴിലാളിയെ കാണാതായി. ഒരാളെ രക്ഷപ്പെടുത്തി. പള്ളിത്തോട്ടം സ്വദേശി റോയ്സണിനായി തിരച്ചിൽ തുടരുകയാണ്. അത്ഭുതമാതാവ് എന്ന വള്ളമാണ് തങ്കശ്ശേരി പുലിമുട്ടിന് സമീപം രാവിലെ മുങ്ങിയത്. കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണവും 7 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 12 മെഡലുകൾ നേടി ഇന്ത്യ പട്ടികയിൽ 9ാം സ്ഥാനത്ത്. ഭാരോദ്വഹനത്തിൽ ഹർജീന്ദർ കൌറും പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടത്തിൽ ഗുൽവീർ സിംഗും വെള്ളി മെഡൽ നേടി. കോമൺവെൽത്ത് ഗെയിംസിൽ 10,000 മീറ്റർ ഓട്ടത്തിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ഗുൽവീർ സിംഗ്. പുരുഷന്മാരുടെ 400 മീറ്റർ ഓട്ടത്തിൽ വിശാൽ TK മികച്ച പ്രകടനത്തോടെ സെമി ഫൈനലിലേക്ക് മുന്നേറി. ബോക്സിംഗിൽ പ്രിയ ഖംഗാസ്, പ്രീതി പവാർ, ജാദുമാനി സിംഗ് എന്നിവരും സെമിയിൽ കടന്നു. ഇന്ന് അന്താരാഷ്ട്ര കടുവ ദിനം. കടുവകളുടെ സംരക്ഷണം, അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകളുടെ സംരക്ഷണം, വനങ്ങളിൽ കഴിയുന്ന കടുവകളുടെ എണ്ണത്തിലുണ്ടാകുന്ന കുറവ് എന്നിവയെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായാണ് ദിനാചരണം. 2010 നവംബറിൽ റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നടന്ന ഉച്ചകോടിയിലാണ് അന്താരാഷ്ട്ര കടുവ ദിനം ആചരിക്കാൻ തീരുമാനിച്ചത്. ഈ വർഷത്തെ ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ എക്സലൻസ് ആന്റ് പെർഫോമൻസ് അവാർഡ് പറമ്പിക്കുളം കടുവ സങ്കേതത്തിലെ ഫോറസ്റ്റ് ഗൈഡ് എൻ മുരുകേശൻ ഏറ്റുവാങ്ങി. 1,00,000 രൂപ സമ്മാനത്തുകയുള്ള പുരസ്കാരം അന്താരാഷ്ട്ര കടുവ ദിനമായ ഇന്ന് ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര വനം മന്ത്രി ഭൂപേന്ദ്ര യാദവ് ആണ് മുരുകേശന് സമ്മാനിച്ചത്. വിശദാംശങ്ങളുമായി പാലക്കാട് നിന്നും ആകാശവാണി പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
4: 28 വർഷമായി പറമ്പിക്കുളം കടുവ സങ്കേതത്തിൽ ഫോറസ്റ്റ് ഗൈഡായി പ്രവർത്തിച്ചു വരുന്ന മുരുകേശന് പറമ്പിക്കുളത്തിന്റെ വനമേഖലയെയും ജൈവ വൈവിധ്യത്തെയും കുറിച്ചുള്ള അറിവും സഞ്ചാരികൾക്ക് നൽകുന്ന സേവനങ്ങളും പരിഗണിച്ചാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. പൂർവികരിൽ നിന്ന് ലഭിച്ച കാട്ടറിവിലൂടെയാണ് വനത്തെ അടുത്തറിഞ്ഞതും സഞ്ചാരികൾക്ക് പകർന്ന് നൽകുന്നതും. കടുവ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ നേരിട്ട് ഏർപ്പെട്ടിരിക്കുന്ന ഫീൽഡ് ജീവനക്കാരെ ആദരിക്കുന്നതാണ് ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ പുരസ്കാരം.
0: രാജ്യാന്തര കടുവാ ദിനത്തിന്റെ ഭാഗമായി വനം മ്യൂസിയം വകുപ്പുകളുടെ ആഭിമുഖ്യത്തിൽ ഇന്നും നാളെയും പരിപാടികൾ സംഘടിപ്പിക്കും. ഇന്ന് വൈകിട്ട് മന്ത്രി OJ ജനീഷ് കടുവ ദിനാചരണം ഉദ്ഘാടനം ചെയ്യും. നാളെ നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്യും. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചെയർമാൻ രമേശൻ പാലേരിക്ക് നാടിന്റെ യാത്രാമൊഴി. മടപ്പള്ളി നാദാപുരം റോഡിലെ വീട്ടുവളപ്പിൽ നടന്ന സംസ്കാര ചടങ്ങിൽ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ നിരവധി പേർ അന്തിമോപചാരമർപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, MLA മാരായ PA മുഹമ്മദ് റിയാസ്, KK രമ, മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയവർ അന്തിമോപചാരമർപ്പിച്ചു. ചികിത്സയിലിരിക്കെ കോയമ്പത്തൂർ ആശുപത്രിയിൽ ഇന്നലെയായിരുന്നു അന്ത്യം. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികഗോത്രവർഗ കമ്മീഷൻ അദാലത്ത് ഇന്നും നാളെയും തിരുവനന്തപുരം തൈക്കാട് PWD റെസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിൽ നടക്കും. കമ്മീഷൻ ചെയർപേഴ്സൺ ശേഖരൻ മിനിയോടൻ, കമ്മീഷൻ മെമ്പർമാരായ TK വാസു, സേതു നാരായണൻ എന്നിവർ നേതൃത്വം നൽകും. പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. രാജ്യസഭ 2 മണിവരെ നിർത്തിവച്ചു. പദ്ധതികൾ വൈകുന്നത് മൂലമുള്ള സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാൻ 5 സുപ്രധാന പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ മന്ത്രിസഭായോഗത്തിൽ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. കേരള വിജിലൻസ് ആന്റ് ആന്റി കറപ്ഷൻ ബ്യൂറോ നടപ്പാക്കുന്ന പ്രോജക്ട് സീറോ സംസ്ഥാനതല പദ്ധതി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം സംസ്ഥാനത്ത് നാളെ അവസാനിക്കും. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ശക്തമായ കാറ്റോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ ഭാരോദ്വഹനത്തിലും പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടത്തിലും ഇന്ത്യയ്ക്ക് വെള്ളി. ആകെ മെഡൽ നേട്ടം 12. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
5: എപ്പോഴും എവിടെയും കൂട്ടായി. എന്റെ റേഡിയോ 91.2.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി. കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിനാവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ഓട്ടോ കാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746238320, 9447955116. മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയകാവ്, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
4: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
3: ഏവർക്കും സ്വാഗതം.
4: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്ടീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
0: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.

0: നിർത്തിവച്ച നടപടികൾ 12 മണിക്ക് പുനരാരംഭിക്കുകയായിരുന്നു. രാവിലെ ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം മുദ്രാവാക്യം വിളികളുമായി ലോക്സഭയിൽ പ്രതിഷേധം ആരംഭിച്ചു. സഭാ നടപടികളുമായി സഹകരിക്കണമെന്ന് സ്പീക്കർ ഓം ബിർള അഭ്യർത്ഥിച്ചെങ്കിലും പ്രതിപക്ഷം വഴങ്ങാത്തതിനെ തുടർന്ന് നടപടികൾ 12 മണിവരെ നിർത്തിവയ്ക്കുകയായിരുന്നു.
1: नियोजित तरीके सदन को वेदान के दा करो ये उचित नहीं है. मैं पुनः आपसे आग्रह करता हूं कि प्लीज आप अपनी अपनी सीट पे बैठिए. प्रश्नकाल के बाद इस चर्चा में भाग लीजिए.
0: കോമൺവെൽത്ത് ഗെയിംസിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരങ്ങളായ ഹർജീന്ദർ കൌറിനും ഗുൽവീർ സിംഗിനും ലോക്സഭ ഇന്ന് അഭിനന്ദനം രേഖപ്പെടുത്തി. രാജ്യസഭയിലും സമാന രീതിയിലുള്ള പ്രതിഷേധമാണ് നടന്നത്. ആദ്യം 12 മണിവരെ നിർത്തിവച്ച നടപടികൾ പുനരാരംഭിച്ചെങ്കിലും ബഹളം തുടർന്നതിനാൽ 2 മണിവരെ നിർത്തിവയ്ക്കുകയായിരുന്നു. ജെ എൻ യു സ്റ്റുഡന്റ്സ് യൂണിയൻ മുൻ പ്രസിഡന്റ് ഐഷി ഹോഷിനെ അറസ്റ്റ് ചെയ്യുന്നതിനായി ന്യൂഡൽഹിയിലെ സിപിഐഎം ആസ്ഥാനത്ത് ഇന്നലെ ഡൽഹി പോലീസ് എത്തിയ വിഷയം ജോൺ ബ്രിട്ടാസ് എം പി രാജ്യസഭയിൽ ഉന്നയിച്ചു. എന്നാൽ ഇത് വിദ്യാർത്ഥി രാഷ്ട്രീയ യുമായി ബന്ധപ്പെട്ട സാധാരണ നടപടിയാണെന്ന് സഭാധ്യക്ഷൻ സി പി രാധാകൃഷ്ണൻ മറുപടി നൽകി. പൊതുപരീക്ഷ ഭേദഗതി ബില്ലിലെ വ്യവസ്ഥകൾ സംബന്ധിച്ച കാര്യങ്ങളല്ല കോൺഗ്രസ് എംപിമാർ ചർച്ചയിൽ ഉന്നയിക്കുന്നതെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. ബില്ലുമായി ബന്ധമില്ലാത്ത രാഷ്ട്രീയ കാര്യങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. പരീക്ഷാ ക്രമക്കേടുകളിൽ വിദ്യാർത്ഥികളുടെ ആശങ്ക അകറ്റാനാണ് ബില്ല് കൊണ്ടുവന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. സർക്കാർ നയങ്ങളും തീരുമാനങ്ങളും ജനകേന്ദ്രീകൃതമാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിവിധ മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരുമായുള്ള രണ്ടാമത് ഉന്നതതല യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതത്തിനായുള്ള പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു യോഗം. വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. 16 ഇനങ്ങൾ അടങ്ങിയ ഓണക്കിറ്റ് വിതരണം അടുത്തമാസം 10 ആരംഭിക്കുമെന്നും സംസ്ഥാന വ്യാപകമായി ഓണം വിപണന മേളകൾ സംഘടിപ്പിക്കുമെന്നും മന്ത്രിസഭാ യോഗത്തിനുശേഷം അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു.
2: മഞ്ഞകാർഡ് ഉടമകൾക്കും ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കുമായി 6 ലക്ഷത്തിലധികം സൌജന്യ ഓണക്കിറ്റുകൾ വിതരണം ചെയ്യും. മുൻഗണനേതര വിഭാഗത്തിലെ നീല കാർഡുകാർക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ 3 കിലോ അരിയും 8 രൂപ 70 പൈസ നിരക്കിൽ 2 കിലോ ഗോതമ്പും സ്പെഷ്യൽ ആനുകൂല്യമായി വിതരണം ചെയ്യും. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ ഓഗസ്റ്റ് 8 മുതൽ 25 വരെ ഓണം മെഗാ ട്രേഡ് ഫെയറുകൾ ഉണ്ടാകും. മറ്റ് 11 ജില്ലകളിൽ ഓഗസ്റ്റ് 16 മുതൽ 25 വരെ ഓണം ജില്ലാ ഫെയറുകളും 126 നിയമസഭാ മണ്ഡലങ്ങളിൽ ഓണം മാർക്കറ്റുകളും സംഘടിപ്പിക്കും.
0: പദ്ധതികളുടെ കാലതാമസം ഒഴിവാക്കാൻ 5 സുപ്രധാന പരിഷ്കാരങ്ങൾ സംസ്ഥാനത്ത് നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ടിന്റെ 1ാം ഗഡു ഉടൻ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഹോർമോസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. മേഖലയിലെ വാണിജ്യ കപ്പലുകളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര സമുദ്രപാതകളിലൂടെ സ്വതന്ത്രവും തടസ്സമില്ലാത്തതുമായ കപ്പൽ ഗതാഗതവും വാണിജ്യവും പുനഃസ്ഥാപിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. യുക്രൈനിലെ ഒഡേസ തുറമുഖത്ത് വെച്ച് എം വി എ ജി എൻ റാഗ്നർ എന്ന കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കാണാതായ 2 ഇന്ത്യൻ പൌരന്മാർക്കായി തെരച്ചിൽ ഊർജ്ജിതമാക്കിയതായി വിദേശകാര്യ മന്ത്രാലയം. കപ്പലിലുണ്ടായിരുന്ന മറ്റ് 2 ഇന്ത്യക്കാർ സുരക്ഷിതരാണെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. നാവികരുടെ സുരക്ഷയ്ക്ക് പ്രഥമ പരിഗണന നൽകുന്നതായി യുക്രൈനിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. കപ്പലിലെ മുഴുവൻ ഇന്ത്യൻ പൌരന്മാരുടെയും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നതിനായി അധികൃതരുമായും ഏജൻസികളുമായും ബന്ധപ്പെട്ട് വരികയാണെന്നും എംബസി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അഴിമതിയെ തുരത്താൻ യുവജനതയെ സജ്ജരാക്കിക്കൊണ്ട് വിജിലൻസ് വകുപ്പും വിജിലൻസ് ആന്റ് ആന്റി കറപ്ഷൻ ബ്യൂറോയും ചേർന്ന് നടപ്പാക്കുന്ന പ്രോജക്ട് സീറോ വിജിലൻസ് വിസിൽ പദ്ധതിക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ചലച്ചിത്ര താരം നിവിൻ പോളിയും ചേർന്ന് വിജിലൻസ് വിസിൽ മുഴക്കി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. അഴിമതി സംബന്ധമായ വിവരങ്ങൾ 1064 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെ റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. വിവരം നൽകുന്നവരുടെ ഔദ്യോഗിക വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കും. കടുവ സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് അന്താരാഷ്ട്ര കടുവാ ദിനം. വന്യജീവി പ്രേമികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ നേർന്നു. ഭൂമിയിലെ കടുവകളുടെ 70% ഇന്ത്യയിലാണുള്ളതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിന് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഈ വർഷത്തെ ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റിയുടെ എക്സലൻസ് ആന്റ് പെർഫോമൻസ് അവാർഡ് പറമ്പിക്കുളം കടുവാ സങ്കേതത്തിലെ ഫോറസ്റ്റ് ഗൈഡ് എൻ മുരുകേശൻ ഏറ്റുവാങ്ങി. അന്താരാഷ്ട്ര കടുവാ ദിനമായ ഇന്ന് ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര വനമന്ത്രി ഭൂപേന്ദ്ര യാദവ് പുരസ്കാരം സമ്മാനിച്ചു. ഒഡീഷയിൽ ശക്തമായ മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. പ്രളയ സമാനമായ സാഹചര്യമാണ് വിവിധയിടങ്ങളിൽ അനുഭവപ്പെടുന്നത്. ഭദ്രക് ജില്ലയിലാണ് സ്ഥിതിഗതികൾ ഏറ്റവും മോശം നിലയിലുള്ളത്. വൈതരണി നദിയിലെ ജലം അപകട നിരപ്പിലേക്കെത്തി. ജാജ്പൂരിനും ധാംനഗറിനുമിടയിൽ റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട നിലയിലാണ്. 8 ജില്ലകളിൽ സ്കൂളുകൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ശക്തമായ കാറ്റോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മുതൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണവും 7 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 12 മെഡലുകൾ നേടി ഇന്ത്യ പട്ടികയിൽ 9-ാം സ്ഥാനത്ത്. ഭാരോദ്വഹനത്തിൽ ഹർജീന്ദർ കൌറും പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടത്തിൽ ഗുൽവീർ സിംഗും വെള്ളി മെഡൽ നേടി. കോമൺവെൽത്ത് ഗെയിംസിൽ 10,000 മീറ്റർ ഓട്ടത്തിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ഗുൽവീർ സിംഗ്. ആഗോള ഷിപ്പിംഗ് മേഖലയിൽ കൂടുതൽ നാവികരെ സംഭാവന ചെയ്യുന്ന ലോകത്തിലെ 2-ാമത്തെ വലിയ രാജ്യമായി ഇന്ത്യ. ആഗോള നാവിക തൊഴിൽ സേനയുടെ 12.16% ഇന്ത്യയിൽ നിന്നുള്ളവരാണെന്ന് സീ ഫെയറർ വർക്ക് ഫോഴ്സ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഫിലിപ്പീൻസാണ് ഇതിൽ 1-ാം സ്ഥാനത്ത്. ജപ്പാൻ ഭൂകമ്പത്തിൽ മരണസംഖ്യ 13. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് കുമമോട്ടോ മേഖലയിൽ ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടത്. മേഖലയിൽ വൈദ്യുതി വിതരണവും ഗതാഗതവും ആശയവിനിമയ സംവിധാനങ്ങളും തടസ്സപ്പെട്ടിരിക്കുന്നത് രക്ഷാപ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്നുണ്ട്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ജപ്പാന് ഇന്ത്യ എല്ലാ പിന്തുണയും നൽകുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. ആഫ്രിക്കയിൽ നിന്നും 1,000,000 ആളുകളെ മനുഷ്യക്കടത്തിലൂടെ ഓൺലൈൻ തട്ടിപ്പുകൾക്കായി എത്തിക്കുന്ന ക്രിമിനൽ സംഘങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷൻ. ഏഷ്യൻ രാജ്യങ്ങളിലേക്കാണ് ദശലക്ഷക്കണക്കിന് ഡോളറിന്റെ തട്ടിപ്പ് ലക്ഷ്യമിട്ട് കെനിയ, എത്യോപ്യ, സൌത്ത് ആഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്ന് അനധികൃതമായി ആളുകളെ എത്തിക്കുന്നത്. പാക് അധിനിവേശ ജമ്മുകശ്മീരിലെ റാവലകോട്ടിൽ പ്രതിഷേധക്കാർക്ക് നേരെ പാകിസ്ഥാൻ സുരക്ഷാസേന നടത്തിയ വെടിവയ്പിൽ 30 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച ലോങ് മാർച്ചിനിടെയാണ് അക്രമ സംഭവങ്ങൾ അരങ്ങേറിയത്. അതേസമയം പ്രതിഷേധക്കാർക്ക് നേരെ മാരക ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്ന റിപ്പോർട്ടുകളിൽ സ്വതന്ത്രവും സുതാര്യവുമായ അന്വേഷണം നടത്തണമെന്ന് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയായ ആംനെറ്റി ഇന്റർനാഷണൽ ആവശ്യപ്പെട്ടു. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. രാജ്യസഭ 2 മണിവരെ നിർത്തിവച്ചു. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചകൾ ലോക്സഭയിൽ പുനരാരംഭിച്ചു. വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പദ്ധതികളുടെ കാലതാമസം ഒഴിവാക്കാൻ 5 സുപ്രധാന പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. കടുവ സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് അന്താരാഷ്ട്ര കടുവാ ദിനം. ഒഡീഷയിൽ ശക്തമായ മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോമൺവെൽത്ത് ഗെയിംസിൽ 12 മെഡലുകൾ നേടി മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച്.

ഭാഷയും പരിചരണം.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
0: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാറുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാരുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.
0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ഞാൻ സിനിമ വധിയ കണ്ടിട്ടേ ഇല്ല. അപ്പന സിനിമ എന്താ ഭയങ്കര ആഗ്രഹ. 4 മണിക്കെല്ലാം ഞങ്ങൾ ചോറ് വെച്ച് 5-6 മണിക്കൂടെ കൊട്ടായിലെത്തും സിനിമ പോകാനാ.
1: അമ്മയ്ക്ക് പൃഥ്വിരാജ് ആരാന്നറിയോ?
2: എനിക്കറിയില്ല.
1: ബിജു മേനോൻ ആരാന്നറിയോ?
2: അറിയില്ല.
1: അമ്മ പാടിയ പാട്ട് ഏത് സിനിമയിലെയാന്നറിയോ?
2: എന്റെ ആണോ?

0: തൊടുപ്പിന്റെ താളമായി ഒഴുകിയെത്തുന്ന ഗാനങ്ങൾ. ഇത് എന്റെ റേഡിയോ 91.2.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.
1: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8 സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ടെത്തിയും വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതി മത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ, അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-79987. മറ്റൊരു നമ്പർ 9846-76684. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: എല്ലാ പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലേക്ക് സ്വാഗതം. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്. ഓമന തിങ്കൾ കിടാവോ, ഈ ഒരു പാട്ട് കേട്ട് ഇറങ്ങാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല അല്ലേ. മലയാളികളുടെ മനം കവർന്ന എക്കാലത്തെയും മികച്ച താരാട്ടുപാട്ടാണ് ഓമന തിങ്കൾ കിടാവോ. മഹാകവിയും സംഗീതജ്ഞനുമായിട്ടുള്ള ഇരയമ്മൻ തമ്പിയാണ് ഈ അനശ്വര ഗാനം രചിച്ചിട്ടുള്ളത്. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന സ്വാതി തിരുനാൾ മഹാരാജാവ് ശിശുവായിരുന്ന കാലത്ത് അദ്ദേഹത്തെ ഉറക്കാൻ വേണ്ടി രാജ്ഞി ഗൗരി ലക്ഷ്മിബായിയുടെ ആവശ്യപ്രകാരം 1813 ഇരയമ്മൻ തമ്പി ഈ ഒരു പാട്ട് രചിച്ചിട്ടുള്ളത്. ഇന്ന് ജൂലൈ 29 താരാട്ടുപാട്ടിന്റെയും നിരവധി കർണാടക സംഗീത കൃതികളുടെയും സൃഷ്ടാവായിട്ടുള്ള ഇരയമ്മൻ തമ്പിയുടെ ഓർമ്മദിനം. അദ്ദേഹത്തെ ഓർക്കുമ്പോൾ ഈ ഒരു പാട്ടാണ് നമ്മളെല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യമേ ഓടിയെത്തുന്നത്.

പാട്ട് പാടുമ്പോൾ തന്നെ എനിക്കുണ്ടാകുന്ന ഫീലിങ് നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ അമ്മ നമ്മളെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് പാടിത്തന്ന ആ ഒരു ഓർമ്മകളൊക്കെയാണ്. നിങ്ങൾക്കും ഈ ഒരു പാട്ട് കേൾക്കുന്ന സമയത്ത് ഒരുപാട് ഓർമ്മകളൊക്കെ മനസ്സിലൂടെ മാഞ്ഞു പോകുന്നുണ്ടാകുക അല്ലേ? നമുക്ക് ചിത്രചേച്ചിയുടെ മാധുര്യത്തിൽ മാധുരി ശബ്ദത്തിൽ ഈ ഒരു പാട്ട് കേട്ടിട്ട് വീണ്ടും തിരികെ എത്താം. അപ്പോഴേക്കും നിങ്ങളുടെ പ്രിയമുള്ള പാട്ടുകൾക്കായി വേഗം വേഗം വിളിച്ചോളൂ കേട്ടോ. 9544 7009 എന്ന നമ്പറിലേക്ക് കേട്ടോ.

0: മാധവിക്കുട്ടിയുടെ കഥ പറയുന്ന ആമി എന്ന മലയാള ചലച്ചിത്രത്തിലെ നീർമാതള പൂവിനുള്ളിൽ എന്ന പാട്ടാണ് നമ്മൾ ഇപ്പോൾ കേട്ടിട്ട് വന്നത്. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് എം ജയചന്ദ്രൻ സംഗീതം നൽകിയിരിക്കുന്ന ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് ശ്രേയ ഘോഷാലും അർണവ് ദത്തയും ചേർന്നാണ്. ഇനിയും ഒരുപാട് കാതിനിമ്പം തരുന്ന നല്ല നല്ല പാട്ടുകൾ ചോദിച്ചുകൊണ്ട് മറ്റു കുറച്ചു പേർ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതിലൊരു മെസ്സേജിലേക്ക് നമുക്ക് പോകാം. മെസ്സേജ് അയച്ചിട്ടുള്ളത് സുനിൽ ചേട്ടനാണ് കേട്ടോ. ചേട്ടൻ ചോദിച്ചിട്ടുള്ള പാട്ട് കളിപ്പാട്ടമായി കൺമണി എന്ന ഗാനം വെച്ച് തരുമോ എന്നാണ്. എന്തോ ഈ ഒരു പാട്ടിനോട് വല്ലാത്തൊരു ഇഷ്ടമുണ്ട് എനിക്ക്. ഭാര്യയ്ക്ക് വേണ്ടി ഏത് കളിപ്പാട്ടക്കാരനാകാനും മടിയില്ലാത്തൊരു ഭർത്താവ്. സിനിമയിലെ ഭാര്യയ്ക്ക് തന്നെ ചിലപ്പോഴെല്ലാം ദേഷ്യം വരുന്നുണ്ട്. എന്ത് ചെയ്താലും ഒന്ന് ദേഷ്യപ്പെടുന്ന പോലുമില്ല. ഒടുവിൽ എല്ലാവരെയും കരയിച്ച ആ ഒരു ഭാര്യയും ഭർത്താവും തിരശീലയിൽ നമ്മളുടെ എക്കാലത്തെയും നോവായി മാറി. കളിപ്പാട്ടം എന്ന ചിത്രം സമ്മാനിച്ചത് നല്ല നല്ല പാട്ടുകളും സുന്ദരമായ ഒരു സിനിമയുടെ ഓർമ്മയുമാണ്. ഒരു ഗാനം കേൾക്കുമ്പോൾ എപ്പോഴും നമ്മൾ തിരിഞ്ഞു നടക്കുന്നത് അങ്ങനെയാണ്. ഭാര്യയെ സ്നേഹിക്കാൻ കഴിഞ്ഞെങ്കിൽ, അങ്ങനെ ഒരു ഭർത്താവിനെ ഭാര്യയാകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന ആഗ്രഹങ്ങളിലൂടെ അല്ലെ. രവീന്ദ്രമാഷ് സംഗീതം ചെയ്ത് കൈതപ്രം രചന നിർവഹിച്ച് നമ്മുടെ ദാസേട്ടൻ പാടി മനോഹരമായ ഒരു പാട്ട്. എനിക്കുണ്ട് കേട്ടോ അങ്ങനെ ഒരു കളിപ്പാട്ടം. എന്റെ ലൈഫിലുമുണ്ട് അങ്ങനെ ഒരു കളിപ്പാട്ടം. നിങ്ങളുടെ ലൈഫിലുമുണ്ടോ അങ്ങനെ ഒരു കളിപ്പാട്ടം പോലെ കൂടെ നിൽക്കുന്ന ഒരാള്? എന്തായാലും നമുക്ക് സുനിൽ ചേട്ടന് വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് കേൾക്കാം കേട്ടോ. അതിനോടൊപ്പം തന്നെ മറ്റൊരാൾ കൂടി ചേരുന്നുണ്ട്. ആ ഒരു കോളിലേക്ക് പോവുക. ഹലോ, ഗുഡ് ഈവനിങ്. പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്? സജി ചേട്ടാ, ചായയൊക്കെ കുടിച്ചോ? അപ്പൊ നമ്മുടെ ഓമന തിങ്കൾ കിടാവോ എന്ന പാട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലോ. ഈ ഒരു പാട്ട് കേൾക്കുമ്പോ ചേട്ടൻ എന്തൊക്കെ ഓർമ്മകളാണ് വരുന്നത്? ആണല്ലേ. അപ്പൊ എല്ലാവർക്കും ആ ഒരു ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സമയമായിരുന്നു ആ ഒരു കുട്ടിക്കാലം അല്ലേ. ആ ഒരു കാലമാണ് ഇപ്പൊ എല്ലാവർക്കും ഓർമ്മ വരുന്നത്. അപ്പോ ഇന്ന് ചേട്ടനായിട്ട് ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്? നല്ലൊരു പാട്ടാണ്, വെച്ച് തരാട്ടോ. ഓക്കെ ചേട്ടാ, ആർക്കേലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ ഈ ഒരു പാട്ട്?
1: നമ്മുടെ എന്റെ റേഡിയോ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും പിന്നെ ഇതിന്റെ അണിയറ പ്രവർത്തകർക്കും.
0: ഓക്കെ ചേട്ടാ, വെച്ചു തരാട്ടോ. അപ്പോൾ നമുക്ക് സുനിൽ ചേട്ടനും സജി ചേട്ടനും വേണ്ട പാട്ട് കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം. അപ്പോഴേക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ടുകൾക്കായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ. 9544700091 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ കേട്ടോ.

0: നിങ്ങളുടെ സ്വന്തം ജോണി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
2: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.

0: വീണ്ടും മടങ്ങിയെത്തുകയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ആർജി ഐശ്വര്യാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും പ്രിയമുള്ള പാട്ടുകൾക്ക് വേണ്ടിയിട്ട് വേഗം വേഗം വിളിച്ചോളൂ. 9544700902 എന്നതാണ് നമ്പര്. ഈ ഒരു സെയിം നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജും അയച്ചോളൂ കേട്ടോ. നിങ്ങളുടെ പ്രിയമുള്ള പാട്ടുകളെല്ലാം നമുക്ക് ഒരുമിച്ച് കേൾക്കാം. ഇനി നമുക്ക് മറ്റൊരു മെസ്സേജിലേക്ക് പോകാം. മെസ്സേജ് അയച്ചിട്ടുള്ളത് ഷിയാസ് ആണ് കായംകുളത്ത് നിന്നും. ചോദിച്ചിട്ടുള്ള പാട്ട് വേലായുധം മൂവിയിലെ സ്വന്ന പുരിയാത് എന്ന സോങ് ആണ് കേട്ടോ. ഡെഡിക്കേഷൻ എല്ലാ വിജയ് ഫാൻസിനു വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അതിന്റെ കൂടെ തന്നെ ചേച്ചിക്ക് സുഖമാണെന്നും ചോദിച്ചിട്ടുണ്ട്. അതേലോ ഷിയാസെ, ഞാനിവിടെ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഷിയാസിനും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. അതിനോടൊപ്പം തന്നെ നമുക്ക് മറ്റൊരു മെസ്സേജിലേക്കൂടെ പോകാം. ഹായ്, ഞാൻ കൃഷ്ണ. എനിക്ക് പൊന്നുണ്ണി പൂങ്കരളെ എന്ന സോങ് വെച്ച് തരുമോന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഉറപ്പായിട്ടും നമുക്ക് പാട്ട് കേൾക്കാവല്ലോ കൃഷ്ണ. അപ്പൊ നമുക്ക് കൃഷ്ണയ്ക്കും ഷിയാസിനും വേണ്ടിയിട്ട് ഈ രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം കേട്ടോ. അപ്പോഴേക്കും നിങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾക്കായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ, മെസ്സേജ് അയച്ചോളൂ. 9544700902 എന്ന നമ്പറിലേക്ക്.
1: நெடுநெடுங்கே ஆகாசம் கிடுகிடுங்கே சென்னை சங்கமத்தில் தங்கமெடல் வாங்கிய நாங்கே.

கலக்க பாஞ்சினி வாங்கையா ஆட்டத்தை பொடி மறக்க.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടിടും, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
5: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: മഹാകവി ഇടശ്ശേരി ഗോവിന്ദൻ നായർ എഴുതിയ പ്രസിദ്ധമായിട്ടുള്ള പൂതപ്പാട്ടിലെ വരികളാണ് നമ്മളിപ്പോൾ കേട്ടിട്ട് വന്നത് അല്ലേ. പൊന്നുണ്ണി പൂങ്കരളി. പള്ളിക്കൂടത്തിൽ പോകാൻ മടിക്കുന്ന കുട്ടിയെ ആകർഷിച്ച് കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ നോക്കുന്ന പൂതം പാടുന്ന വരികളാണിത്. എഴുത്താണി ഉപേക്ഷിച്ച് കാട്ടിലേക്ക് വരൂ എന്ന് പൂതം കുട്ടിയോട് കൊഞ്ചിച്ച് പറയുന്നതാണ് ഇതിന്റെ ഒരു സന്ദർഭം. നമ്മളൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ പൂതപ്പാട്ട്. എത്ര എത്ര കേട്ടാലും മതി വരാത്ത മാതൃത്വം നിറഞ്ഞു നിൽക്കുന്ന നല്ലൊരു കവിതയാണതല്ലേ. ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്? സ്വാതി അല്ല, ഐശ്വര്യാണ് കേട്ടോ. ഓക്കെ, അജു ചേച്ചി പറഞ്ഞോളൂ. അതെന്താണ് സ്വാതി ആണ് ചോദിച്ചത്? അങ്ങനെ ഓക്കെ. അപ്പൊ ചേച്ചി സുഖായിട്ടിരിക്കുന്നോ? ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ്? മലരേ മൗനമാ, ആ പാട്ട് സൂപ്പർ പാട്ടാണ്. ഓക്കെ, ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ ഈ ഒരു പാട്ട്? ഓക്കെ കേട്ടോ. ഓക്കെ, സെറ്റ് സെറ്റ്, നമുക്ക് പാട്ട് കേൾക്കാലോ. ഓക്കെ, മറ്റൊരു മെസ്സേജിലേക്ക് പോകാം. ഹായ് ചേച്ചി, മണപ്പള്ളിയിൽ നിന്നും മാളുവാണേ. ഇന്ന് എനിക്ക് നീലക്കണ്ണുള്ള മാനെ എന്ന പാട്ട് വെച്ച് തരുമോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഉറപ്പായിട്ടും നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം. അപ്പോൾ അജിത ചേച്ചിക്കും മാളുവിനും വേണ്ടിയിട്ടുള്ള പാട്ട് കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം കേട്ടോ.

0: ഹലോ, ഇനി രശ്മി ഹാപ്പി ഹോംസിൽ ഓഫറുകളുടെയും ഡിസ്കൗണ്ടുകളുടെയും കാലം. രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും ആകർഷകമായ ഡിസ്കൗണ്ടുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. അപ്പോൾ ഈ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
1: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം 91.2 ഗാനമഞ്ജരിയിലേക്ക്.

യേഴ്സ് നമ്മളിങ്ങനെ വീണ്ടും തിരികെ എത്തുകയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.0 രശ്മി ഹാപ്പി ഹൂം ഗാനമഞ്ജരിയാണ് കേട്ടോ. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ആർജ ഐശ്വര്യയാണ്. നമ്മളിങ്ങനെ പാട്ടുകളൊക്കെ കേട്ട് ആസ്വദിച്ച് റോഡിലൂടെ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സ്പീഡ് കൂട്ടുന്ന ഒരു ത്രില്ല് ഉണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞ ഒരു താൽക്കാലിക സന്തോഷം മാത്രമാണ്. നമ്മളൊക്കെ പലപ്പോഴും വിചാരിക്കാറുണ്ട് വണ്ടിക്ക് വേഗത കുറവാണെങ്കിൽ നമ്മൾ എവിടെയും സമയത്ത് എത്തില്ല എന്നല്ലേ. പക്ഷെ ഓർക്കുക, സ്പീഡ് കൂടുന്നത് ലക്ഷ്യസ്ഥാനത്തേക്കുള്ള ദൂരം കുറയ്ക്കാനല്ല, മറിച്ച് ഒരു ഭൂമിയിലെ നമ്മുടെ ആയുസിന്റെ ബാക്കി ദിവസങ്ങൾ കുറയ്ക്കാനേ ഉപകരിക്കത്തുള്ളൂ കേട്ടോ. നമുക്കിതെല്ലാം അറിയാം. എങ്കിൽ കൂടി നമ്മൾ വണ്ടി കയ്യിൽ കിട്ടുന്ന സമയത്ത് വളരെയധികം സ്പീഡിൽ ഓടിക്കാറുണ്ടല്ലേ, അതൊക്കെ നമുക്കൊരു ഭയങ്കര ത്രില്ലാണ്. നമ്മളിങ്ങനെ സ്പീഡിൽ പോകുന്ന സമയത്ത് നമ്മൾ ഓർക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്, റോഡ് എന്നത് നമ്മൾ മാത്രമുള്ള ഒരിടമല്ല, നമ്മളെ കാത്തിരിക്കുന്നവരുടെ അടുത്തേക്ക് നമ്മളെ സുരക്ഷിതമായിട്ട് എത്തിക്കേണ്ട ഒരു പാത കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സ്പീഡ് കൂട്ടുന്ന സമയത്ത് ഓർക്കുക, ആ ഒരു സ്പീഡ് നമുക്ക് ഒരുപാട് ത്രില്ലൊക്കെ തരല്ലേ, പക്ഷേ നമ്മുടെ സേഫ്റ്റിയാണ് നമ്മൾ എപ്പോഴും നോക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾക്കൊപ്പം റോഡിൽ നടക്കുന്ന മറ്റ് ജീവനുകളുടെയും സുരക്ഷ നമ്മൾ നോക്കേണ്ടതുണ്ട്. മിണ്ടാപ്രാണികളായിക്കോട്ടെ, അവരുടെയും സുരക്ഷ നമ്മൾ നോക്കേണ്ടതുണ്ട്. മറ്റുള്ളവരും അവരുടെ വീടുകളിൽ അവരെയും കാത്ത് ഒരുപാട് പേരുകൾ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മളോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ സുരക്ഷയും നമ്മളുടെ കൈകളിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം സ്പീഡ് കുറച്ച് മാത്രം യാത്ര ചെയ്യുക കേട്ടോ. നമ്മളോടൊപ്പം ഒരാൾ കൂടി ചേരുന്നുണ്ട്, ആ ഒരു കോളിലേക്ക് നേരെ അങ്ങ് പോയാലോ. ഹലോ, ഗുഡ് ഈവനിങ്. പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്? ഓക്കെ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? തൊടിയൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് ചേട്ടാ വിശേഷം ഉള്ളത്? ആണല്ലേ. ഓക്കെ, അപ്പൊ ചേട്ടൻ ഇന്ന് ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്? വെച്ച് തരാലോ. ആ ഒരു പാട്ട് ആർക്കേലും വേണ്ടി ഈ ഒരു പാട്ട് പ്രത്യേകം വെച്ചു കൊടുക്കണോ? ഓക്കെ കേട്ടോ. അതിനോടൊപ്പം തന്നെ നമുക്ക് മറ്റൊരു മെസ്സേജിലേക്കൂടെ പോകാം. ഹായ് ഐശ്വര്യ, ചാത്തന്നൂരിൽ നിന്നും രാജീവാണ്. എനിക്ക് വേണ്ട പാട്ട് ചതുരംഗം എന്ന പടത്തിൽ ദാസേട്ടൻ പാടിയ പൂക്കണ് പൂക്കണ് പൂവരസ് എന്ന പാട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ രാജീവ് ചേട്ടാ, നമുക്ക് ഉറപ്പായിട്ടും ഈ ഒരു പാട്ട് കേൾക്കാലോ കേട്ടോ.

0: ഒരു ജയിലർക്കും നിന്നെ കൈവിട്ട് കൊടുക്കാൻ വയ്യ.
1: എനിക്ക് ബാക്കി
0: പറയാം.

0: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാരുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
0: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
3: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.

0: യെസ് വൺസ് അഗൈൻ ബാക്ക് ടു ദ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പമുള്ളതും പാട്ടുകളൊക്കെ വെച്ച് തരുന്നതും നിങ്ങളുടെ സ്വന്തം ഐശ്വര്യമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ വേഗം തന്നെ വിളിച്ച് ചോദിക്കാവുന്നതാണ്. 9544700912 എന്ന നമ്പറിലേക്ക്. അതേപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് പാട്ടുകളൊക്കെ വിളിച്ച് ഡെഡിക്കേറ്റ് ചെയ്യാവുന്നതുമാണ് കേട്ടോ. ഇത് നമ്മൾക്കൊപ്പം ഒരാൾ കൂടി ചേരുന്നുണ്ട്. ആ ഒരു കോളിലേക്ക് നേരെ അങ്ങ് പോവുക. ഹലോ, ഗുഡ് ഈവനിങ്. പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്? അതേല്ലോ, ഐശ്വര്യ ആണല്ലോ. ഇതാരാണ്? ചേട്ടാ, ചായ ഒക്കെ കുടിച്ചോ? സുഖായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് ചേട്ടന് വെച്ച് തരേണ്ടത്?
1: പാട്ട് പിന്നെ പടത്തിന്റെ പേര് എനിക്ക് ഒന്നുമില്ല, പക്ഷെ പാട്ട് ഞാൻ പറഞ്ഞുതരാം. വരിഹാരം കുന്നിന്മേൽ പറയുന്ന പാട്ടില്ലേ, വരിഹാരം കുന്നിന്മേലി.
0: ഓക്കെ, അപ്പൊ രേവതിക്ക് ഒരു പാവുകുട്ടി എന്ന സിനിമയിലെ പാട്ടാണ് വെച്ച് തരാട്ടോ. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു മെസ്സേജിലേക്ക് പോകാം. മെസ്സേജ് അയച്ചിട്ടുള്ളത് മണപ്പള്ളിയിൽ നിന്നും വേലുവാണ്. ചോദിച്ചിട്ടുള്ള പാട്ട് വൈശാഖ സന്ധ്യ എന്ന പാട്ടാണ്. 1987 പുറത്തിറങ്ങിയ നാടോടിക്കാറ്റ് എന്ന സിനിമയിലെ പ്രശസ്തമായിട്ടുള്ള മലയാളം റൊമാന്റിക് ഗാനമാണ് ഈ ഒരു വൈശാഖ സന്ധ്യ എന്ന് പറയുന്നത്. ഈ ഒരു പാട്ടിന്റെ ഗാനരചന നടത്തിയിട്ടുള്ളത് യൂസഫ് അലി കേച്ചേരിയാണ്. ശ്യാമാണ് സംഗീത സംവിധായകൻ. പാട്ട് പാടിയിട്ടുള്ളത് നമ്മുടെ ദാസേട്ടനാണ് കേട്ടോ. ചിത്രശേഷിയും പാടിയിട്ടുണ്ട് ഫീമെയിൽ വോയിസിൽ. നമ്മുടെ എല്ലാവരും പ്രിയപ്പെട്ട ശോഭന മോഹൻലാൽ കോംബോ തന്നെയാണ് ഈ ഒരു സിനിമ. നമുക്ക് എന്തായാലും ഈ ഒരു പാട്ട് കേൾക്കാം.

0: ഹൈ കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാക്കപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബി കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് ആൻഡ് ജെ മോൾ, കരുനാഗപ്പള്ളി.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
4: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
5: ഒരു നാടിന്റെ പാട്ടുപെട്ടി ഇഷ്ടംപോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.

0: ഗേൾസ് അങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളെല്ലാം കേട്ടുകൊണ്ട് നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് പ്രിയമുള്ള ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു മെസ്സേജിലേക്ക് പോകാം. നമുക്ക് എന്ന് മെസ്സേജ് അയക്കുന്ന നമ്മളെ സ്ഥിരം ശ്രോതാവായിട്ടുള്ള മറ്റൊരാളാണ് കേട്ടോ. പ്രിയ ഗാനമഞ്ജരിക്ക് നല്ലൊരു ശുഭ സായാഹ്നം നേരുന്നു. ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് ഷീബ കുമരകത്തിന്റെ മരുമകനായ അജിത് മോന്റെ ജന്മദിനമാണ് ഇന്ന്. അജിത് മോന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് മാട്രാൻ എന്ന ചിത്രത്തിലെ കാൽ മുളത്ത പൂവ് എന്ന ഗാനം ഞങ്ങളുടെ സൗഹൃദവാണിയിലെ എല്ലാ സുഹൃത്തുക്കളും ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, വെച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മെസ്സേജ് അയച്ചിട്ടുള്ളത് ജയങ്കർ, സലിത, ശ്രീനന്ദ എന്നിവരാണ് ഫോർട്ട് കൊച്ചിയിൽ നിന്നും. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന അജിത് ചേട്ടന് എന്റെയും എന്റെ റേഡിയോയുടെ ഭാഗം ഹാപ്പി ബർത്ത്ഡേ വിഷസ് കൂടി നേരുകയാണ് കേട്ടോ. അപ്പൊ നമുക്ക് പാട്ടും കൂടി കേൾക്കാം. അതിനോടൊപ്പം തന്നെ ദീ മറ്റൊരാൾ കൂടി ചേരുന്നുണ്ട്. ആ ഒരു കോളിലേക്ക് കൂടെ നമുക്ക് നേരെ അങ്ങ് പോവുക കേട്ടോ. ഹലോ, ഗുഡ് ഈവനിങ്. പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്? സുനിൽ ചേട്ടാ, പറഞ്ഞോളൂ, എന്തൊക്കെയാണ് വിശേഷം? അത് നമ്മള് ആദ്യമേ തന്നെ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് ഇത്തിരി പൂവേ ചുവന്ന പൂവേ എന്ന സിനിമയിലെ പാട്ടാണ് അല്ലേ? യെസ് ജാനകിയാണ് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. എന്തായാലും നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം ചേട്ടാ കേട്ടോ. അപ്പൊ ഈ രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് നമുക്ക് വീണ്ടും മടങ്ങിയെത്താം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രേഷ്മി ഹാപ്പി ഹൂം ഗാനമഞ്ജരിയാണ് കേട്ടോ.
1: Música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música, música

0: രശ്മി ത്രില്ലോണം. രശ്മി ഹാപ്പി ഹോമിൽ ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ എന്നിവയ്ക്ക് മെഗാ ഓഫറുകൾ. ഓഫറുകൾ മാത്രമല്ല, 10 കോടി രൂപയുടെ ആകർഷകമായ സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. സമ്മാനങ്ങളുടെ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോംസ്, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൾ.
1: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്ടീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
0: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടംപോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.

0: യെസ് മൺസകിയൻ ബാക്ടിന്റെ റേഡിയോ 91.2 രേഷ്മി ഹാപ്പി ഹൂം ഗാനമഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പമുള്ളത് നിങ്ങളെ സ്വന്തം ആർജി ഐശ്വര്യാണ് കേട്ടോ. അപ്പോൾ ദീ മറ്റൊരാൾ കൂടി പാട്ട് ചോദിക്കാനായിട്ട് വിളിക്കുന്നുണ്ട്. ആ ഒരു കോളിലേക്ക് നമുക്ക് നേരെ അങ്ങ് പോകാം അല്ലേ. ഹലോ, പറഞ്ഞോളൂ, ഇത് ആരാണ് സംസാരിക്കുന്നത്? ചേട്ടാ, ഇനി ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്? ഓക്കെ ചേട്ടാ, വെച്ച് തരാം കേട്ടോ. നമുക്കിനി മറ്റൊരു മെസ്സേജിലേക്കൂടെ പോകാം. ഹായ് ഗാനമഞ്ജരി, ഞാൻ രാജിയ. എന്റെ ഫ്രണ്ടിന് വേണ്ടി സിന്ദൂര ഭൂമനസിൽ ശലഭങ്ങളോ എന്ന പാട്ട് വെച്ച് തരാമോ പ്ലീസ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് ഉറപ്പായിട്ടും ഈ ഒരു പാട്ട് കേൾക്കാം കേട്ടോ. ഈ രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് നമുക്ക് വീണ്ടും മടങ്ങിയെത്താം കേട്ടോ.
1: ഒരു നാടിന്റെ പാട്ടുപെട്ടി ഇഷ്ടംപോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.

അങ്ങനത്തെ ഈ നല്ല നല്ല പാട്ടുകളെല്ലാം കേട്ടുകൊണ്ട് ഇന്നത്തെ ഒരു വൈകുന്നേരം നേരം ഹാപ്പി ആയിട്ട് നമ്മൾ ഇരുന്നല്ലേ. ഓ, ഇനിയും ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ കേൾക്കാനായിട്ട് നാളെ കൃത്യം 4 മണിക്ക് നമുക്ക് കേട്ടുമുട്ടാം. 4 മണി മുതൽ 6 മണി വരെ നിങ്ങൾക്കൊപ്പം ഞാനുണ്ടാകും കേട്ടോ. ഇത്രയും നേരം നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നത് നിങ്ങളുടെ സ്വന്തം ആർജ് ഐശ്വര്യയായിരുന്നു. വീണ്ടും തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ഒരു നിനവായി താനിരിക്കരുത്. അൻപിൻ വായ്തൊടലില്ലാതെ ഇതേമൊണ്ടും ഇല്ല അല്ലവാ. അന്ധകാതലിൽ ഇനിമയും വലിയും നമ്മുടെ മിക അഴകാകെ കൊണ്ടുവന്നത് താൻ തമിഴ് തിരയി പാടലുകൾ. സിരിപ്പും വലിയും കാതലിൻ ഒവ്വൊരു തരുണവും ഇസയിലും വരികളിലും നാം മനതിൽ ആഴമാകെ പതിച്ചു വിട്ടന. കാതലിൽ സിറിയ സിറിയ നിലവുകളോടും നികഴ്വുകളോടും ഇസയ ആർ ഐശ്വര്യയുടെ ഒവ്വൊരു സെവ്വായി വ്യാഴക്കിഴമയും ഇരവ് 10 മണിക്ക് മറക്കാമൽ ട്യൂൺ ചെയ്യുക. എൻ്റെ റേഡിയോ 91.2.
1: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എൻ്റെ റേഡിയോ 91.2.

0: നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 രാമായണ സന്ധ്യയിലേക്ക് സ്വാഗതം. രാമായണ സന്ധ്യയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയ ഭാഗം വരെയാണ് പറഞ്ഞത്. സീതയെ തട്ടിക്കൊണ്ടുപോയപ്പോൾ തടയാനെത്തിയ ജടായുവിന്റെ ചിറകുകൾ ചന്ദ്രഹാസത്തിന്റെ വാൾമുനുകൊണ്ട് രാവണൻ അറുത്തുമാറ്റി. രാവണൻ ആഗ്രഹിച്ചതെന്തും വരും വരായികളൊന്നും നോക്കാതെ എന്നും നേടിയിട്ടുള്ളവനാണ്. കയ്യൂക്കുകൊണ്ട് എന്തും വെട്ടിപ്പിടിക്കുന്നതാണ് രാവണനീതി. ആഗ്രഹിച്ചത് നേടുന്നതിനായി എന്തും ചെയ്യുന്നതും ശരിയാണെന്നാണ് രാവണന്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെയാണല്ലോ അന്യന്റെ ഭാര്യയെ ബലപ്രയോഗത്തോടുകൂടി തട്ടിക്കൊണ്ടുപോകുന്നതും. സീതാപഹരണം പക്ഷിശ്രേഷ്ഠനായിട്ടുള്ള ജടായുവിനു മാത്രമേ അറിയുകയുള്ളൂ. ജടായു സീതാപഹരണത്തിന്റെ വൃത്താന്തം രാമലക്ഷ്മണന്മാരെ അറിയിച്ചു. എന്നാൽ സീതയെ എവിടേക്കാണ് തട്ടിക്കൊണ്ടുപോയതെന്ന് ആർക്കും അറിയില്ല. അവർ വനത്തിലെങ്ങും അലച്ചിൽ തുടർന്നു, അന്വേഷണം തുടർന്നു. പിന്നീട് ശബരിയുടെ നിർദ്ദേശപ്രകാരം സുഗ്രീവന്റെ സഹായം തേടി ഋഷിമുഖം എന്ന സുഗ്രീവന്റെ വാസസ്ഥലമായ ഗിരിനിരയിലെത്തി. കിഷ്കിന്ത ഭരിക്കുന്ന ബാലിയുടെ അനുജനാണ് സുഗ്രീവൻ. ഇരുവരും ബദ്ധവൈരികളാണ്. രാമായണ സന്ധ്യയിൽ ഇന്ന് നമുക്ക് ആ ഭാഗം കേൾക്കാം.
1: ഈ ലോകത്തെന്നെ പോലെ ശക്തനായ ഒരാളേ ഉള്ളൂ, ബാലി. പർവ്വതമെടുത്ത് പാലാഴി കടന്നവനാണ്. ബാലിയെ കൂടി തോൽപ്പിച്ചാൽ അസുരന്മാരിൽ വീരൻ, പിന്നെ ഈ മായാവി. ബാലിയെ പോരിന് വിളിച്ചിട്ട് തന്നെ കാര്യം. എടാ ബാലി, അസുരന്മാരിലെ വീരൻ മായാവി വന്നിരിക്കുന്നു, പോരിന് വാ.
2: ഈ കിഷ്കിന്ധയിൽ എന്നെ പോരിന് വിളിക്കാൻ നിനക്ക് ഇത്ര ധൈര്യമോ? മരിക്കാൻ തയ്യാറായിക്കൊള്ളൂ.
3: മായാവി തോറ്റോടുന്നു, വിടില്ല ഞാനവനെ. ഏതറ്റം വരെ പോയാലും കൂട്ടിന് ഞാനും വരാം.
2: സുഗ്രീവ, ഞാൻ ഗുഹയിലേക്ക് പോവുകയാണ്. പാലാണ് ഒഴുകി വരുന്നതെങ്കിൽ അസുരൻ ചത്തതായി കരുതണം. ചോരയാണ് വരുന്നതെങ്കിൽ ഞാൻ മരിച്ചതായി കരുതണം. എന്നിട്ട് വലിയ കല്ലുകൊണ്ട് ഗുഹ അടക്കണം. മായാവിയെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്.
3: അയ്യോ അയ്യോ, രക്തം ഒഴുകി വരുന്നു. ജ്യേഷ്ഠൻ മരിച്ചെന്ന് തോന്നുന്നു. ജ്യേഷ്ഠാ ജ്യേഷ്ഠാ, എടാ മായാവി, നീയും മരിക്കട്ടെ, ഞാൻ ഈ ഗുഹ അടയ്ക്കുന്നു.
0: സത്യത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് അറിയാമോ? മായാവിയുടെ മായാപ്രവൃത്തി മൂലമാണ് രക്തം ഗുഹാമുഖത്തേക്ക് വന്നതെന്നറിയാതെയാണ് സുഗ്രീവൻ ഈ ഗുഹാമുഖം അടയ്ക്കുന്നത്. ശരിക്കും സുഗ്രീവൻ ഇതൊന്നും അറിയുന്നില്ല. അറിയാതെയാണ് കിഷ്കിന്ധയിലേക്ക് മടങ്ങുന്നതും. പിന്നീട് രാജ്യഭാരം ഏറ്റെടുക്കുന്നു. ബാലിയുടെ ഭാര്യയെ യഥോചിതം സംരക്ഷിക്കുകയും ചെയ്യുന്നു സുഗ്രീവൻ. എന്നാൽ ഇത് മായാവിയുടെ പ്രവൃത്തിയായിരുന്നല്ലോ. ബാലി തിരികെ എത്തുന്നു. ബാലി കരുതുന്നത് ഇത് രാജ്യഭാരം ഏറ്റെടുക്കുവാൻ വേണ്ടിയിട്ട് സുഗ്രീവൻ മനഃപൂർവ്വം ചെയ്തതാണ്, തന്നെ കൊല്ലാൻ ശ്രമിച്ചതാണ് എന്ന് തന്നെയാണ് ബാലി കരുതുന്നത്. ബാലി കോപത്തോടെ സുഗ്രീവനെ കൊല്ലുവാൻ വേണ്ടിയിട്ട് കിഷ്കിന്ധയിലോട്ട് വരികയാണ്. അപ്പോൾ പ്രാണരക്ഷാർത്ഥം സുഗ്രീവൻ ബാലി കേറാമല എന്നറിയപ്പെടുന്ന ഋഷിമുഖത്തിൽ കയറി അഭയം പ്രാപിക്കുകയാണ്. ഈ കഥാഭാഗം ഇവിടെ പറയുന്നത് സീതാന്വേഷണത്തിന്റെ ഒരു പ്രധാന ഭാഗം ഇവിടെ തിരിയുകയാണ്. അപ്പോൾ നമുക്ക് ആ ഭാഗങ്ങളിലേക്കൊക്കെ കടക്കണമെങ്കിൽ ബാലി സുഗ്രീവൻ ആരാണെന്നൊക്കെ അറിഞ്ഞിരിക്കണം. ബാലി വധം അറിഞ്ഞിരിക്കണം. അപ്പോൾ കൂടുതൽ കഥയുടെ ഭാഗങ്ങളൊക്കെ നമുക്ക് കേൾക്കാം. സീതാന്വേഷണം തുടങ്ങുകയായി. അടുത്ത ദിവസം വൈകിട്ട് കൃത്യം 6:40 തന്നെ കഥാഭാഗമൊക്കെ ആയിട്ട് നമുക്ക് കേട്ടുമുട്ടാം. രാമായണ സന്ധ്യയിൽ രാമായണ കഥാഭാഗവുമായി കൂടെയുണ്ടായിരുന്നത് ഞാൻ സ്വാതി ആചാര്യ.

0: ഖുലാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാക്കപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബി കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
1: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
0: ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ തെക്കൻ കേരളത്തിലെ ബിഗ്ഗസ്റ്റ് ഹോം അപ്ലയൻസസ് ആയ രശ്മി ഹാപ്പി ഹോംസിലൂടെ പർച്ചേസ് ചെയ്താലോ? അതും ഈ ഓണക്കാലത്ത്. മാത്രമോ, കാറ്, സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും. സമ്മാനങ്ങൾ മാത്രമല്ല, വമ്പൻ ഓഫറുകളും രശ്മി ഹാപ്പി ഹോംസിലുണ്ട്. അപ്പോൾ ഈ പൊന്നോണം ത്രില്ലോണമാക്കാം രശ്മി ഹാപ്പി ഹോംസിലൂടെ. ഉടൻ തന്നെ നിങ്ങളുടെ അടുത്തുള്ള രശ്മി ഹാപ്പി ഹോം സന്ദർശിക്കൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.

0: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോണി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
3: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
4: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. നാം എപ്പോഴും സാഹചര്യങ്ങളെ പഴിക്കുന്നവരാണ്, സാഹചര്യങ്ങളെ കുറ്റം പറയുന്നവരാണ്, സാഹചര്യങ്ങളാണ് എന്നെ ഇങ്ങനെയൊക്കെ ആക്കിയത് എന്ന് വിലപിക്കുന്നവരാണ്. ഒരാൾക്കൊരു തലവേദന വന്നു, എന്തേ കാരണമെന്ന് ചോദിച്ചാൽ അത് അയാൾ എന്നെ വഴക്ക് പറഞ്ഞു. അല്ലെങ്കിൽ ഒരാളുടെ ഉറക്കം നഷ്ടപ്പെട്ടു, എന്തേ കാരണമെന്ന് ചോദിച്ചാൽ അത് കാശ് തരാമെന്ന് പറഞ്ഞവൻ തന്നില്ല. ഇത്തരം ബാഹ്യ സംഭവങ്ങളാണ് നമ്മൾ പലപ്പോഴും കാരണമായി പറയുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഈ ബാഹ്യ സംഭവങ്ങളെ കാരണങ്ങളായി എടുത്താൽ ആ കാരണങ്ങൾ നിമിത്തം അല്ലെങ്കിൽ ആ ഉണ്ടായ സംഭവം നിമിത്തം നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ തലച്ചോറിൽ, നമ്മുടെ ഹൃദയത്തിലൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങളല്ലേ യഥാർത്ഥത്തിൽ നമ്മുടെ സമ്മർദ്ദത്തിനും സ്ട്രെസ്സിനും സ്ട്രെയിനിനുമൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഒരു ഉദാഹരണത്തിന്, നാം ഒരു പരിപാടിക്കായി ഒരു സദസ്സിലിരിക്കുമ്പോൾ ഒരാളുടെ മൊബൈൽ ഫോൺ ശബ്ദിച്ചു. മൊബൈൽ ഫോൺ ശബ്ദിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ ഓഡിറ്റോറിയത്തിൽ ഇരിക്കുന്ന 100 പേർക്കുണ്ടാകുന്നത് 100 തരം വികാരങ്ങളായിരിക്കില്ലേ? ചിലർ വിചാരിക്കും അറിയാതെ സംഭവിച്ചതാണ്, പോട്ടെ. ചിലർ വിചാരിക്കും മനോഹരമായ റിംഗ്ടോൺ. മറ്റു ചിലർ വിചാരിക്കും ഇവനോട് എത്ര പ്രാവശ്യം ആവശ്യപ്പെട്ടു. മറ്റു ചിലർ വിചാരിക്കും ഇവനൊരു അഹങ്കാരിയാണ്. വേറൊരാൾ വിചാരിക്കും ഇത് നേരത്തെ നിർത്താമായിരുന്നില്ലേ. വേറൊരാൾ ആഗ്രഹിക്കും ആ റിംഗ്ടോൺ മനോഹരമായതുകൊണ്ട് ആ പാട്ട് പൂർണ്ണമാക്കി നിർത്തിയാൽ മതിയായിരുന്നു. ഇതെല്ലാം വ്യത്യസ്തമായ റിയാക്ഷനുകളാണ്, സംഭവം ഒന്നാണ്. ഇത്തരം റിയാക്ഷനുകൾ എവിടെയാണ് ഉണ്ടാകുന്നത്? ബാഹ്യ ചുറ്റുപാടുകളിലാണോ? അല്ലേ, അല്ല, നമ്മുടെ മനസ്സിലാണ് ഉണ്ടാകുന്നത്. നമ്മുടെ മനസ്സ് ഈ ചിന്തകളിൽ ഒരാൾ ചിന്തിച്ചതുപോലെ, അതായത് അറിയാതെ സംഭവിച്ചതാവും, അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, അയാൾ നിർത്തിയല്ലോ, ഇനി അങ്ങനെ ആരും ചെയ്യില്ലായിരിക്കും എന്ന് വിചാരിക്കുന്ന തരത്തിലുള്ള ഒരു മാനസിക സംഘർഷം ലഘൂകരിക്കുന്ന, അതിനോട് കലഹിക്കാത്ത വികാരമുള്ളവനായിരിക്കില്ലേ ഏറ്റവും കുറവ് സ്ട്രെസ് ഉണ്ടാവുക? അതേസമയം അവൻ അഹങ്കാരിയാണ്, എന്നിട്ട് അവനെ ഒന്ന് നോക്കി. എന്തിനാണ് അവനെ നോക്കുന്നത്? അടിച്ചത് ഫോണല്ലേ? പക്ഷേ നമുക്ക് ഫോണിനെ അല്ല ഉന്നം വെക്കാൻ ഇഷ്ടം, അയാളെയാണ്. പിന്നീട് ആ പരിപാടി തീരുന്നതുവരെ അയാളെ കാണുമ്പോഴെല്ലാം ഈ അസ്വസ്ഥതയുണ്ടായവർക്ക് അസ്വസ്ഥതയുണ്ടായിക്കൊണ്ടേയിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മുടെ മാനസിക ഭാവത്തിന്റെ പ്രതികരണമാണ് നമ്മളിൽ അസ്വസ്ഥത സൃഷ്ടിക്കുന്നത്, ബാഹ്യമായ ചോദനകളല്ല. അതുകൊണ്ട് സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാനായാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വച്ഛവും ശാന്തവുമായ ഒരു ഹൃദയവികാരത്തോടെ ജീവിക്കാനാവും. നേരുന്നു ശുഭദിനം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: കൊല്ലമിനി ജോളിയാക്കാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
4: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: സ്വന്തം ജോണി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: ഹൃദയത്തുടിപ്പിന്റെ താളമായി ഒഴുകിയെത്തുന്ന ഗാനങ്ങൾ ഇത് എന്റെ റേഡിയോ 91.2.

0: Stop it! പഠിച്ചിട്ടുള്ളതല്ലാതെ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അറിയില്ല നിങ്ങൾക്ക്. തൂത്തെറിഞ്ഞാലും കാറ്റത്ത് വരുന്ന കുപ്പ പോലെ വീണ്ടും വീണ്ടും വരുന്നല്ലോ. Don't you have any manners?
1: ദേവി, എന്താ ഇത്?
0: നീ ചുമ്മാതിരി.
2: ഇപ്പോഴെങ്കിലും അവൾ ആരെന്ന് മനസ്സിലാക്കാൻ വേണ്ടില്ല. പത്ത് പേരുടെ മുന്നിൽ വെച്ച് നിന്റെ മുഖത്ത് കൈപൂശിച്ചതല്ലേ? ഇനിയും വേണം അവളെ സ്നേഹിക്കാൻ പോകുന്നു.
3: നിങ്ങളുടെ മനസ്സിലിണങ്ങിയ ശബ്ദം എന്റെ റേഡിയോ 91.2.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476264369. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.